ഒരു വലിയ കാടിന്റെ മൂലിൽ കിടന്നിരുന്ന ഒരു കുഞ്ഞുവിത്ത് ശക്തമായ മഴയിൽപ്പെട്ട് മണ്ണടിഞ്ഞ് ഇരുട്ടിലായി പോയി. ഞാൻ തീർന്നു. എന്റെ കഥ ഇവിടെ കഴിഞ്ഞു എന്ന് കരുതി ഇരുട്ടിലിരുന്ന് അത് സങ്കടപ്പെട്ടു. ഇത് കണ്ട തൊട്ടടുത്തുള്ള ഒരു വലിയ മരം അതിനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, മണ്ണ് നിന്നെ മൂടിയത് നിന്നെ ഇല്ലാതാക്കാനല്ല, പകരം പുതിയൊരു തുടക്കം തരാനാണ്. ഈ ഇരുട്ട് നിന്റെ കല്ലറയല്ല, നിനക്ക് ജീവൻ തരുന്ന ഗർഭപാത്രമാണ്. ജീവിതത്തിൽ ചില സമയങ്ങളിൽ വലിയ തോൽവികളോ ഒറ്റപ്പെടലുകളോ വന്ന് നമ്മെ മൂടുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതി മടുത്തു പോകരുത്. അത് നമ്മെ കൂടുതൽ ശക്തമായി വളർത്തിയെടുക്കാനുള്ള ഒരു ഇന്ധനമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മെയ് 17, കൊല്ലവർഷം 1201, ഇടവം 3. ഞായറാഴ്ച. ഇന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം. എല്ലാ വർഷവും മെയ് 17 ലോക ഹൈപ്പർ ടെൻഷൻ ദിനമായിട്ട് ആചരിക്കുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കൃത്യമായ സമയത്ത് രോഗനിർണയം നടത്താനും ചികിത്സിക്കാനും ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. പലപ്പോഴും തുടക്കത്തിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ പ്രകടിപ്പിക്കാതിരിക്കുന്നതിനാൽ ഹൈപ്പർ ടെൻഷനെ ഒരു നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാറുണ്ട്. ഹൃദ്രോഗം, സ്ട്രോക്ക്, വൃക്കരോഗങ്ങൾ തുടങ്ങിയ ഗുരുതരമായ അവസ്ഥകളിലേക്ക് ഇത് പിന്നീട് നയിക്കാം. കൂടാതെ ഇന്ന് കുടുംബശ്രീ ദിനം. എല്ലാ വർഷവും മെയ് 17 കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത്. 1998 മെയ് 17 മലപ്പുറത്ത് വെച്ച് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് കേരളത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റത്തിന് അടിത്തറയിട്ട കുടുംബശ്രീ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായ വലിയൊരു പ്രസ്ഥാനമാണ്. അയൽക്കൂട്ടങ്ങളോടെ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാനും ചെറുകിട സംരംഭങ്ങളിലൂടെ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൈപിടിച്ചുയർത്താനും കുടുംബശ്രീക്ക് കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലും ദുരന്തമുഖങ്ങളിലും കൈത്താങ്ങായി മാറുന്ന കുടുംബശ്രീയുടെ വിജയഗാഥയാണ് ഓരോ കുടുംബശ്രീ ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലെയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ വിവിധ വിഷയങ്ങൾ, പദ്ധതികൾ എന്നിവയെ കുറിച്ചറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
2: ചെറിയ
3: വലിയ വർത്തമാനം.

0: വലിയ വർത്തമാനം.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും എല്ലാ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാറുണ്ടല്ലേ. അപ്പൊ അതുപോലെ ഒരു വലിയ വിവരവുമായിട്ടാണ് ഞാൻ ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് പഠിക്കാൻ മിടുക്കരായ നമ്മുടെ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വിവിധ സ്കോളർഷിപ്പുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഒരാളുടെയും പഠനം മുടങ്ങാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സർക്കാർ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. സ്കൂൾ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ നീളുന്ന 8 സ്കോളർഷിപ്സിനെ പറ്റി നമുക്ക് ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ വ്യക്തമായിട്ട് വിശദമായിട്ട് കേൾക്കാൻ കേട്ടോ. കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കുന്ന ഈ വിവരങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഓൾസോ ഈ അറിവ് പകരുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. സോ എന്നാലും നമുക്ക് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനം സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ ബ്യൂട്ടിഫുൾ സ്കോളർഷിപ്പ്. അതിന്റെ പേരാണ് ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് അഥവാ LSS ആണ്. 4 ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത് കേട്ടോ. ഓരോ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പ്രത്യേക പരീക്ഷയിലൂടെയാണ് ഇതിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. മലയാളം, ഗണിതം, പരിസര പഠനം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ പരീക്ഷ നടക്കുക. പരീക്ഷയിൽ എ ഗ്രേഡ് നേടുന്ന എല്ലാ കുട്ടികൾക്കും ഈ സ്കോളർഷിപ്പിന് അർഹതയുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു മത്സരാധിഷ്ഠിത പരീക്ഷ എഴുതാനുള്ള മികച്ച അവസരമാണ് LSS ഒരുക്കുന്നത്. വർഷം തോറും നിശ്ചിത തുക കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ഈ സ്കോളർഷിപ്പ് വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് വഴി കുട്ടികളുടെ പഠനത്തോടുള്ള ആത്മവിശ്വാസം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നത് ഒരു വലിയ വാസ്തവമാണ് കേട്ടോ. അതുപോലെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ശരിയായ മാർഗനിർദ്ദേശം ഇവിടെ അത്യാവശ്യമാണ്. മുൻ വർഷങ്ങളിൽ ചോദ്യ പേപ്പറുകൾ പരിശീലിക്കുന്നത് പരീക്ഷാ വിജയം വളരെ എളുപ്പമാക്കും. നിങ്ങളുടെ സ്കൂളിലെ പ്രധാന അധ്യാപകർ വഴിയാണ് ഇതിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കൃത്യസമയത്ത് തന്നെ അപേക്ഷകൾ നൽകാൻ രക്ഷിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടികളുടെ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് പരീക്ഷയിൽ വലിയ വലിയ ഗുണം ചെയ്യും കേട്ടോ. പൊതുവിജ്ഞാന സംബന്ധമായ കാര്യങ്ങളും ഈ പരീക്ഷയിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പത്രം വായിക്കുന്ന ശീലം കുട്ടികളിൽ ചെറുപ്പത്തിലേ വളർത്താൻ ശ്രമിക്കുക. അഡോൾസ് കുട്ടികളുടെ സർഗശക്തിയും ബുദ്ധിശക്തിയും അളക്കുന്ന രീതിയിലാണ് ഇതിൽ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. ഇതിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് പിന്നീട് USS പരീക്ഷ എഴുതുന്നതിനും ഒരു വലിയ പ്രചോദനമാണ് കേട്ടോ. സോ കേരളത്തിലെ 1000 കുട്ടികളാണ് ഓരോ വർഷവും ഈ സ്കോളർഷിപ്പിനായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ ഈ മികച്ച അവസരം ഒരു കാരണവശാലും ആരും പാഴാക്കരുത്. ശരിയായ തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ ഏത് കുട്ടിക്കും ഇത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് സ്കോളർഷിപ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ പറഞ്ഞത് LSS പറ്റിയാണ്. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് സ്കോളർഷിപ്സിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടോടെ ഇരുന്നോളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജി ശ്രീശാന്ത്, ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. Appo nammal angarde Cheriya Valiya Vartamanathilude nammude kochu kootukarkku avarude padanam continue cheyan sahayikkunna korchadhigam nalla scholarshipukale pettiyanu paranjondirikkunnu ṭo. Appo ini parayan povathu 7th class le medikkanmarkkum medikkalkkum vendiyulla USS scholarshipine kurichaanu. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണ് കേട്ടോ. LSS പോലെ തന്നെ ഇതും വിദ്യാഭ്യാസ വകുപ്പാണ് ഓരോ വർഷവും സംഘടിപ്പിക്കുന്നത്. 7th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠന മികവ് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ ഒരു സ്കോളർഷിപ്പ്. ഭാഷാ വിഷയങ്ങളും കണക്കും ശാസ്ത്രവും സാമൂഹിക പാഠവും ചേർന്നതാണ് ഇതിന്റെ പരീക്ഷാ രീതി എന്ന് പറയുന്നത്. വിജയിക്കുന്ന കുട്ടികൾക്ക് ഹൈസ്കൂൾ തലം വരെ സാമ്പത്തിക സഹായം ഇതിലൂടെ ലഭിക്കും കേട്ടോ. ഇത് കുട്ടികളുടെ തുടർ പഠനത്തിന് വലിയൊരു കൈത്താങ്ങായി മാറുമെന്നതിൽ ഒരു സംശയമില്ല. കുട്ടികളിൽ നൽകുന്ന പ്രത്യേക പരിശീലന ക്ലാസ്സുകൾ ഈ പരീക്ഷയ്ക്ക് ഏറെ സഹായിക്കും. ചിട്ടയായ പഠനത്തിലൂടെ മാത്രമേ ഈ പരീക്ഷയിൽ മികച്ചു നേടാൻ സാധിക്കൂ കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. കുട്ടികൾക്ക് സ്വന്തമായിട്ട് ചിലവുകൾക്ക് ഈ തുക ഉപയോഗിക്കാൻ സാധിക്കും എന്നത് അവർക്ക് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണല്ലേ. സോ ഇതിനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷ നൽകണം. അപേക്ഷ നടപടികൾ പലപ്പോഴും ഓൺലൈൻ വഴിയാണ് പൂർത്തിയാക്കേണ്ടത് കേട്ടോ. അധ്യാപകർ നൽകുന്ന ഓരോ നിർദ്ദേശങ്ങളും ഗൗരവമായിട്ട് കാണാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പഴയ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചെയ്തു നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പ്രയാസമില്ല കേട്ടോ. അപ്പോൾ ഏതൊരു പരീക്ഷയും പോലെ മാതാപിതാക്കൾ കുട്ടികൾക്ക് ആവശ്യമായ പഠന സാഹചര്യങ്ങൾ ഒരുക്കി നൽകണം എന്നുള്ളത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവർക്കൊരു പഠിക്കാൻ കൃത്യമായിട്ടുള്ള എൻവയോൺമെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പരീക്ഷ അവർക്ക് ജയിക്കാൻ സാധിക്കില്ല അല്ലേ. സോ പരീക്ഷ പേടിയില്ലാതെ കുട്ടികളെ പരീക്ഷയ്ക്ക് അയക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. കലോത്സവ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രാധാന്യമുള്ള ഒരു സ്കോളർഷിപ്പാണ് USS എന്ന് പറയുന്നത്. ഇനി സർക്കാരിന്റെ ഈ അംഗീകാരം കുട്ടികളുടെ ഭാവിയെ തിളക്കമുള്ളതാക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഇതൊരു മികച്ച മാർഗമാണ്. ഈ വിവരങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പിനെ പറ്റി പറയാനുണ്ട്. അപ്പൊ ആരും എങ്ങനെ പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ിട്ട് വീണ്ടും കസവണി തട്ട്.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Astraya FM 90 Nadinoppum നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് അവരുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കുന്ന കുറച്ചധികം അടിപൊളി സ്കോളർഷിപ്പുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി പറയാൻ പോകുന്നത് NMMS എന്ന നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് അഥവാ NMMS പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതിയിലൂടെ വലിയൊരു തുകയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് കേട്ടോ. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടത്തുന്ന പരീക്ഷയിൽ വിജയിക്കുന്നവർക്കാണ് ഇതിന് അർഹതയുള്ളത്. പ്രതിവർഷം 12,000 രൂപ വീതം 9-ാം ക്ലാസ് മുതൽ +2 വരെ കുട്ടികൾക്ക് ലഭിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എന്നാൽ പഠനത്തിൽ മുന്നിലുള്ള കുട്ടികൾക്കാണ് ഇതിന്റെ മുൻഗണന എന്ന് പറയുന്നത് കേട്ടോ. 9-ാം ക്ലാസ്സിൽ പഠനം തുടരുന്നതിന് ഈ തുക വലിയ സഹായമായിരിക്കും. പരീക്ഷയിൽ 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് മാനസിക ശേഷി പരിശോധനയും മറ്റൊന്ന് അക്കാദമിക് വിഷയങ്ങളുമാണ്. കുട്ടികളുടെ ചിന്തിക്കാനുള്ള കഴിവ് ഇവിടെ പ്രധാനമാണ്. ഇനി ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ കഴിയൂ. വരുമാന പരിധി സംബന്ധിച്ച നിബന്ധനകൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അതുപോലെ അപേക്ഷ നൽകുന്നതിന് മുൻപായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് കരുതുന്നത് നന്നായിരിക്കും കേട്ടോ. അതുപോലെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് ഇതിന്റെ അപേക്ഷ നടപടികൾ നടക്കുന്നത്. പരീക്ഷയിൽ ജയിച്ചാൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ നമ്മുടെ ലിങ്ക് ചെയ്തിരിക്കണം. ഓരോ വർഷവും സ്കോളർഷിപ്പ് പുതുക്കാൻ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കേട്ടോ. അതുപോലെ നല്ല രീതിയിൽ പരിശീലനം നേടിയാൽ മാത്രമേ ഇതിന് വിജയിക്കാൻ സാധിക്കൂ. ഇനി നന്നായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പരീക്ഷയിൽ വിജയിക്കുമെന്നുള്ളത് സുനിശ്ചിതമാണ്. കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഈ പദ്ധതി അവരൊരുപാട് സഹായിക്കുന്നു എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. കാരണം ഒരെട്ടാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളുടെ എല്ലാ ചെലവിൽ ഉപരി പൈസ അവർക്ക് ഒരു പക്ഷേ ഈ ഒരു സ്കോളർഷിപ്പിലൂടെ നേടാവുന്നതാണ്. സ്വപ്പം എന്തായാലും ഇതിനെപ്പറ്റി അറിവുള്ള അധ്യാപകരുടെ സഹായം തേടാൻ ഒരിക്കലും നിങ്ങൾ മടിക്കരുത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലനമാണ് NMMS എന്ന ഈ ഒരു അടിപൊളി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. സ്വർഹരായ കുട്ടികൾ ഇത് നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്വപ്പം എന്തായാലും ഇനിയും ഒരുപാട് സ്കോളർഷിപ്പുകളെ പറ്റി പറയാനുണ്ട്. അപ്പൊ നമ്മളങ്ങനെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് അവരുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കുന്ന, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന നിരവധി സ്കോളർഷിപ്പ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആരും എങ്ങ് പോകേണ്ട, കേട്ടോളിയിരുന്നുള്ളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ RJ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Ashraya FM 99.9 നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കുന്ന കുറച്ചധികം സ്കോളർഷിപ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് പ്രധാനമായി നൽകുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഇതിന് ഗുണം ലഭിക്കുന്നതാണ് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സംയുക്തമായാണ് നടപ്പിലാക്കുന്നത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം നിശ്ചിത പരിധിയിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പഠന സംബന്ധമായ ചെലവുകൾ കുറയ്ക്കാൻ ഈ സ്കോളർഷിപ്പ് സഹായിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ് കേട്ടോ. സോ ട്യൂഷൻ ഫീസും മറ്റ് അലവൻസുകളും ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. സോ ഈ സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും മുൻകൂട്ടി നമ്മൾ വാങ്ങി വെക്കുക. സ്കൂൾ അധികൃതർ അപേക്ഷകൾ വെരിഫൈ ചെയ്ത ശേഷമാണ് കുട്ടികൾക്ക് തുക അനുവദിക്കുന്നത്. കുട്ടികളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ മിസ്റ്റേക്ക് വരാതെ ശ്രദ്ധിക്കണം. സോ പഠനത്തിൽ പിന്നോക്കം പോവാതിരിക്കാൻ കുട്ടികൾക്ക് ഇതൊരു വലിയ കരുത്താണ് നൽകുന്നത് അല്ലെ. അപ്പൊ സർക്കാരിന്റെ ഈ സഹായം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ അനേകം വിദ്യാർത്ഥികൾക്ക് ഇതിന് ഗുണം ലഭിക്കുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് ഓൾസോ നോട്ടിഫിക്കേഷനുകൾക്കായി പത്രങ്ങളും സർക്കാർ വെബ്സൈറ്റുകളും എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും അപേക്ഷ തീയതികൾ അവസാനിക്കുന്നതിന് മുൻപ് നടപടികൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. സ്കോളർഷിപ്പ് തുക കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുക. ഒരു നല്ല ഭാവി കെട്ടിപ്പടുക്കാൻ ഇത്തരം സഹായങ്ങൾ നമുക്ക് വിനിയോഗിക്കാം അല്ലേ. അത് മാത്രമല്ല, നിങ്ങളുടെ കുട്ടിക്ക് മാത്രമല്ല മറ്റു കുട്ടികളിലേക്കും ഈ ഒരു വിവരങ്ങൾ പങ്കുവെക്കാനും ശ്രമിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന അവരുടെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കുന്ന നിരവധി സ്കോളർഷിപ്പുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് ഇനിയും ഒരുപാട് സ്കോളർഷിപ്സിനെ പറ്റി പറയാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 99.9 നാട്ടാർക്കൊപ്പം.

0: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 944-63-22151.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Astraya FM 90.9 നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കുട്ടികൾക്ക് അവരുടെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കുന്ന കുറച്ചധികം സ്കോളർഷിപ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോഴേ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാകാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും വിദ്യാർത്ഥികളെ സഹായിക്കുന്ന കേരള സർക്കാരിന്റെ രണ്ട് പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളാണ് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പും പ്രതിഭ സ്കോളർഷിപ്പും. വിദ്യാർത്ഥികളുടെ ഭാവി തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്ന ഈ രണ്ട് സ്കോളർഷിപ്പിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ട് കേരള സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സഹായ പദ്ധതിയാണ് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. സംസ്ഥാനത്തെ മുസ്ലിം, ലത്തീൻ, കാത്തോലിക്ക, പരിവർത്തിത ക്രിസ്ത്യൻ എന്നീ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾക്കാണ് പ്രധാനമായിട്ടും ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡ് സ്ഥാപനങ്ങളിൽ ബിരുദം, ബിരുദാന്തര ബിരുദം, പ്രൊഫഷണൽ കോഴ്സ് എന്നിവ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാം. യോഗ്യതാ പരീക്ഷയിൽ കുറഞ്ഞത് 50% മാർക്ക് നേടിയിരിക്കണമെന്നതും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 800,000 രൂപയിൽ താഴെയായിരിക്കണമെന്നതുമാണ് ഇതിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനവും അതുവഴി സമൂഹത്തിന്റെ പൊതുവായ പുരോഗതിയും ലക്ഷ്യമിട്ടാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന ശ്രീ CH മുഹമ്മദ് കോയയുടെ പേരിൽ ഈ പദ്ധതി ആരംഭിച്ചത്. കോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിവർഷം 5,000 രൂപ മുതൽ 6,000 രൂപ വരെയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുന്നത്. കൂടാതെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നു. പഠനത്തിൽ മികവ് പുലർത്തുന്ന എന്നാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഈ സ്കോളർഷിപ്പ് വലിയൊരു കൈത്താങ്ങാണ്. ഇനി ശാസ്ത്ര വിഷയങ്ങളിൽ അത്യധികമായ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ അഥവാ KSCST നൽകുന്ന വളരെ പ്രശസ്തമായ സ്കോളർഷിപ്പാണ് പ്രതിഭാ സ്കോളർഷിപ്പ്. അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളിൽ അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്മാറ്റിക്സ് തുടങ്ങിയവയിൽ ഉപരിപഠനവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പ്ലസ് ടു പരീക്ഷയിൽ സയൻസ് വിഷയങ്ങൾക്ക് ഉന്നത വിജയം നേടുകയും തുടർന്ന് BSc അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾക്ക് അടിസ്ഥാന ശാസ്ത്രം പ്രധാന വിഷയമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക. സെലക്ട് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി 1 വർഷം മുതൽ PG പൂർത്തിയാകുന്നതുവരെ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന നിരക്കിൽ സാമ്പത്തിക സഹായം ലഭിക്കുന്നു. അതായത് ആദ്യ വർഷങ്ങളിൽ ലഭിക്കുന്ന തുകയേക്കാൾ ഉയർന്ന തുകയാകും ഡിഗ്രി അവസാന വർഷവും PG തലത്തിലും ലഭിക്കുക. എന്നാൽ ഈ സ്കോളർഷിപ്പ് തുടർന്ന് ലഭിക്കുന്നതിന് എല്ലാ വർഷവും അക്കാദമിക് തലത്തിൽ മികച്ച നിലവാരം പുലർത്തേണ്ടതുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കേരളത്തിൽ നിന്നും മികച്ച ഗവേഷകരെയും ശാസ്ത്രജ്ഞരെയും വളർത്തിയെടുക്കുന്നതിൽ പ്രതിഭാ സ്കോളർഷിപ്പിന് വളരെ വലിയൊരു പങ്കുണ്ട്. ചുരുക്കത്തിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന വഴികളിൽ താങ്ങായി മാറുന്നവയാണ് ഈ രണ്ട് പദ്ധതികളും. CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ ശാക്തീകരണം നൽകുമ്പോൾ പ്രതിഭാ സ്കോളർഷിപ്പ് ശാസ്ത്രരംഗത്ത് അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ ഗവേഷണത്തിന്റെ പുതിയ പടവുകൾ കയറാൻ പ്രേരിപ്പിക്കുന്നു. അർഹരായ വിദ്യാർത്ഥികളെ ഈ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും സമയബന്ധിതമായിട്ട് ഓൺലൈൻ വഴി അപേക്ഷിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ ഒരു പരിധിവരെ സാമ്പത്തിക തടസ്സങ്ങളില്ലാതെ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും കേട്ടോ. സ്വപ്നത്താലും നമ്മൾ അങ്ങനെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഒരുപാട് സ്കോളർഷിപ്പിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് അവരുടെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കുന്ന നിരവധി സ്കോളർഷിപ്പിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് സ്കോളർഷിപ്പിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ ആരെങ്കിലും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Astraya FM 90.9-inoppum naattarkoppum. Appo nammal Cheriya Valiya Vartamanathilude kuttikalkku prayojanapadunna korchu adhigam scholarshipsine pettiyanu paranjondirikkunnathu. Appo ini parayan povunnathu kuttikalkku prayojanapadunna athrathilulla post matric scholarshipine pettiyanu. 10th class kazhinju upparipadanam nadathunna kuttikalkkayittulladanu post matric scholarship. പ്ലസ് വൺ മുതൽ PhD വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇതൊരു അനുഗ്രഹമാണ് കേട്ടോ. വിവിധ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് വ്യത്യസ്ത നിരക്കിലുള്ള സ്കോളർഷിപ്പാണ് ലഭിക്കുന്നത്. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നവർക്ക് അധിക ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓരോ വർഷവും മാർക്ക് നിബന്ധനകൾക്കനുസരിച്ചാണ് സ്കോളർഷിപ്പ് പുതുക്കുന്നത് കേട്ടോ. NSP പോർട്ടൽ വഴി തന്നെ ഇതിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കണം. കോളേജ് അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെ കൃത്യമായ മേൽനോട്ടം ഇതിനുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നതാണ്. വരുമാന പരിധിയിൽ വരുന്നവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭ്യമാകൂ. അപേക്ഷകർക്ക് ആധാർ കാർഡും സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ടും നിർബന്ധമാണ് കേട്ടോ. അതുപോലെ അപേക്ഷ സമയത്ത് തെറ്റായ വിവരങ്ങൾ നൽകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോഴ്സ് മാറുന്ന സാഹചര്യത്തിൽ സ്കോളർഷിപ്പ് ആനുകൂല്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ അതത് സമയത്ത് അപ്ഡേറ്റ് ചെയ്യുക. ഉന്നത പഠനത്തിനായിട്ടുള്ള സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ഈ പദ്ധതി ഒരുപാട് കുട്ടികളെ സഹായിക്കുന്നുണ്ട്. മിടുക്കരായ കുട്ടികൾക്ക് തടസ്സമില്ലാതെ പഠനം തുടരാൻ ഇത് വഴിയൊരുക്കുന്നു എന്നാണ് പറയാൻ കേട്ടോ. ആയിരക്കണക്കിന് രൂപ കുട്ടികളുടെ പഠനത്തിനായിട്ട് ഇതിലൂടെ ലഭ്യമാകുന്നുണ്ട്. അധ്യാപകർ ഇതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകളിൽ കൃത്യമായിട്ടുള്ള അവബോധം നൽകണം. സോ ഏതായാലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാമ്പത്തികം ഒരു തടസ്സമാവില്ല കേട്ടോ. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി മികച്ച വിജയം സ്വന്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി നമുക്ക് വളരെ വ്യത്യസ്തമായ മറ്റൊരു സ്കോളർഷിപ്പിനെ പറ്റി പരിചയപ്പെടണം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം സോ കീപ് ഓൺ ലിസണിംഗ് ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ.

0: അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനെ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Ashraya FM 90 Nadinoppum Nattarkoppum. Appo nammal inda Cheriya Valiya Vartamanathilude oru paadu kuttikalukku prayojanappedunna oru session aanu paranjondirikkunnathu to. Vidyarthikalukku avarude padanam continue cheyan sahayikkunna kurachadhigam scholarshipukale pettiyaanu vishadamayittu nammal inda paranjondirikkunnathu to. Appo ini parayan pona scholarshipinte peru ennu parayunnathu Central Sector Scholarship. നമ്മുടെ കോളേജ് തലത്തിലെ മികച്ച വിജയം നേടുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. പ്ലസ് ടു പരീക്ഷയിൽ മികച്ച മാർക്ക് നേടിയ ആദ്യത്തെ കുറച്ച് ശതമാനം വിദ്യാർത്ഥികൾക്കാണ് ഇത് ലഭിക്കുക കേട്ടോ. സർവകലാശാലകളിലും പ്രൊഫഷണൽ കോളേജുകളിലും പഠിക്കുന്നവർക്ക് ഇതിനുവേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് നേരിട്ട് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. സോ ഡിഗ്രി പഠനത്തിന് വർഷം തോറും ഒരു നിശ്ചിത തുക വീതം ലഭിക്കുന്നതാണ്. പി ജി പഠനത്തിനും ഇത് തുടരാൻ അവസരമുണ്ടെന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. മാർക്കിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മത്സരം ഇതിലുണ്ട്. സോ ആ ഒരു കാര്യം അപേക്ഷകർ മറക്കരുത് കേട്ടോ. NSP പോർട്ടലിലൂടെ സെൻട്രൽ സെക്ടർ സ്കീം തെരഞ്ഞെടുത്താണ് ഇതിനെ അപേക്ഷിക്കേണ്ടത്. അപേക്ഷകർ മറ്റേതെങ്കിലും സ്കോളർഷിപ്പുകൾ കൈപ്പറ്റുന്നവരാവാൻ പാടില്ല കേട്ടോ. അതുപോലെ എല്ലാ വർഷവും പരീക്ഷകളിൽ നിശ്ചിത മാർക്ക് നിലനിർത്തിയാൽ മാത്രമേ ഈ സ്കോളർഷിപ്പ് തുടരൂ. അതുപോലെ അപേക്ഷ നൽകുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ട രേഖയാണ്. കഠിനാധ്വാനം ചെയ്യുന്ന കുട്ടികൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു സമ്മാനമാണ് ഈ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുപാട് വിദ്യാർത്ഥികളെ ഈ ഒരു സ്കോളർഷിപ്പ് സഹായിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഇതിന്റെ അഡ്വാൻറ്റേജ് ലഭിക്കുമല്ലോ കേട്ടോ. അതുകൊണ്ട് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ വെബ്സൈറ്റ് നിർദ്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് ഓൾസോ അപേക്ഷാ ഫോമുകൾ കൃത്യമായിട്ട് പൂരിപ്പിച്ച് രേഖകൾ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ രാജ്യത്തെ മികച്ച പ്രതിഭകളെ വളർത്തിയെടുക്കുക എന്നതാണ് ഓരോ സ്കോളർഷിപ്പ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ നിങ്ങൾ പ്ലസ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ ലക്ഷ്യം കൂടി മുന്നിൽ വെക്കുക കേട്ടോ. കൂടുതൽ മാർക്ക് നേടുന്നത് നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കും. അതുപോലെ ശരിയായ സമയത്ത് വിവരം അറിഞ്ഞ് അപേക്ഷിക്കാൻ നിങ്ങൾ മറക്കരുത്. അടുത്തതായിട്ട് ശാസ്ത്ര വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു വലിയ സ്കോളർഷിപ്പിനെ പറ്റി സംസാരിക്കാനുണ്ട്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരികെ എത്താം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ മെയ് 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
0: ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746564400.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Chiriya Valiya Vartamanam with me RJ Srishant on Ashraya FM 19 adinoppum natarkoppum. Appo nammal indu Chiriya Valiya Vartamanathilude kuttikalkku adayathu vidyarthikalkku prayojanapadunna oru paadu karyangalanu paranjondirikkunnu ṭo. Adayathu vidyarthikalkku avarude padanam continue cheyan sahayikkunna korchadhigam scholarships ne pettiyana paranjondirikkunnu ṭo. Appo ini parayan povunnathu athrathil science mai bandhappetta oru scholarship ne pettiyana. Adinte peraanu Enspace scholarship. Shastra vishayangalil taalpariyamulla kuttikalkkayittu kendra shastra sankhyathika വകുപ്പ് നൽകുന്നതാണ് എൻസ്പയർ സ്കോളർഷിപ്പ്. അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളിൽ ബിരുദ പഠനം നടത്തുന്നവർക്കാണ് ഇത് ലഭിക്കുന്നത്. പ്ലസ് ടു പരീക്ഷയിൽ അതത് ബോർഡുകളിൽ മികച്ച വിജയം നേടുന്നവർക്ക് ഇതിനുവേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ശാസ്ത്ര ഗവേഷണ രംഗത്തേക്ക് കുട്ടികളെ ആകർഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. ഓരോ വർഷവും 80,000 രൂപയോളം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായിട്ട് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതിൽ 20,000 രൂപ സമ്മർ റിസർച്ച് പ്രോജക്ടുകൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്കോളർഷിപ്പാണ് എൻസ്പയർ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. BSc MSc ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. കഠിനമായ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാൻ കുട്ടികൾക്ക് ഇതൊരു വലിയ പ്രചോദനമാണ് നൽകുന്നത്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ എൻസ്പയർ പോർട്ടൽ വഴിയാണ് ഓൺലൈനായിട്ട് ഇതിനുവേണ്ടി അപേക്ഷിക്കേണ്ടത്. പ്ലസ് ടുവിന്റെ മാർക്ക് ലിസ്റ്റ്, എൻഡോഴ്സ്മെന്റ് സർട്ടിഫിക്കറ്റ് എന്നിവ ഇതിനുവേണ്ടി ഹാജരാക്കണം. അപ്പൊ എന്തായാലും രാജ്യത്തെ മികച്ച ശാസ്ത്രജ്ഞരെ തെരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്നതാണ് ഈ ഒരു ഇൻസ്പയർ സ്കോളർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനെ സെലക്ട് ചെയ്യുന്നത് തന്നെ വലിയൊരു അംഗീകാരമായിട്ട് കാണപ്പെടുന്നു കേട്ടോ. സ്കോളർഷിപ്പ് തുക ഉപയോഗിച്ച് മികച്ച പുസ്തകങ്ങൾ, ലാബ് ഉപകരണങ്ങൾ നമുക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ സയൻസ് ഗ്രൂപ്പ് എടുത്ത മിടുക്കരായ കുട്ടികൾ ഈ വിവരം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപേക്ഷ നടപടികൾ അല്പം വിശദമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ശരിയായ മാർഗനിർദ്ദേശം നൽകാൻ നിങ്ങളുടെ സയൻസ് അധ്യാപകരോട് നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യപ്പെടാം. അപ്പൊ എന്തായാലും ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന കണ്ടുപിടുത്തങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ എന്ന് പറയുകയാണ്. അതുപോലെ ശാസ്ത്ര പഠനത്തിന് പണമില്ല എന്ന പരാതി ഇനി ആർക്കും വേണ്ട. ഈ വിവരങ്ങളൊക്കെ കേട്ടല്ലോ, ഇത് ഒരു വലിയ ഓപ്ഷനാണ്, ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ പഠനം ഒരിക്കലും വഴിയിൽ മുടങ്ങി പോകില്ല കേട്ടോ. കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു വലിയ പദ്ധതിയാണ്, ഒരു സ്കോളർഷിപ്പ് സ്കീമാണ് എൻസ്പയർ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. സോ അപ്പൊ എന്തായാലും നമുക്ക് അവസാനത്തെ സ്കോളർഷിപ്പിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് ഒരു ചെറിയ ബ്രേക്ക് നേഷൻ തിരികെത്താം. സോ കീപ് ഓൺ ലിസണിംഗ് ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
1: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Ashraya FM 90 Nadinoppum Nattarkoppum. Appo nammal angane Cheriya Valiya Vartamanathilude vidyarthikalukku avarude padanam continue cheyan sahayikkunna NTLE nirvadhi scholarshipale pattiyana paranjukondirikkunnu ṭo. Appo ini parayan povunnathu athrathil vidyarthikale oru paadu sambandhiyam sahayikkunna oru scholarshipine pattiyana. Adinte perana Vidyashri E-Grants ennu parayunnathu. നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറെ സുപരിചിതമായ ഒന്നാണ് ഇഗ്രൻസ് അഥവാ വിദ്യാശ്രീ എന്ന സ്കോളർഷിപ്പ്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠന സഹായം നൽകുന്ന സംസ്ഥാന പദ്ധതിയാണിത്. സ്കൂൾ തലം മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെ ഇതിന്റെ പരിധിയിൽ വരുന്ന കേട്ടോ. ലംസം ഗ്രാന്റ്, സ്റ്റൈഫൻഡ്, ഹോസ്റ്റൽ ഫീ എന്നിവ ഇതിലൂടെ ലഭിക്കുന്നതാണ്. അപേക്ഷകർ ഓൺലൈനായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫീസ് വഴി ഇതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു സ്കോളർഷിപ്പിന്റെ തുക എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇതിനായുള്ള വരുമാന പരിധി ഓരോ വിഭാഗക്കാർക്കും വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്ക് ഇതൊരു വലിയ ആശ്വാസമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഏതായാലും അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കുമ്പോഴേ എല്ലാ രേഖകളും കയ്യിൽ കരുതുക. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ആയതുകൊണ്ട് തുക ലഭിക്കുന്നത് വളരെ വേഗത്തിലാണ്. അപേക്ഷയുടെ നില ഓരോ സമയത്തും വെബ്സൈറ്റിലൂടെ പരിശോധിക്കാൻ സാധിക്കും. കോളേജ് അധികൃതരുടെ അംഗീകാരം ഇതിന് അത്യാവശ്യമാണ് കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് യൂണിഫോം വാങ്ങാനും പുസ്തകങ്ങൾ വാങ്ങാനും ഈ തുക ഉപകരിക്കുന്നതാണ്. സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസത്തിന് നൽകുന്ന ഏറ്റവും വലിയ മുൻഗണനയാണ് ഈ ഒരു E-Grants സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. കൃത്യസമയത്ത് അപേക്ഷ പുതുക്കാൻ വിദ്യാർത്ഥികൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അധികൃതരെ ഉടനെ അറിയിക്കുക. അതുപോലെ നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഈ പദ്ധതി എന്നും ഒരു തുണയായിട്ട് നൽകുന്നതാണ് കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അർഹതപ്പെട്ട ആനുകൂല്യം നേടിയെടുക്കാൻ ഒരിക്കലും അടി വിചാരിക്കരുത്. പഠനത്തിനൊപ്പം ഇത്തരം വിവരങ്ങളും അറിഞ്ഞു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്തായാലും നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് നാളെയുടെ വാഗ്ദാനങ്ങളാണ്. എല്ലാവർക്കും മികച്ച രീതിയിൽ പഠിക്കാൻ ഈ സ്കോളർഷിപ്പുകളെ സഹായിക്കട്ടെ എന്ന് പറയുക. ആക്ച്വലി ഓരോ കുട്ടി എന്ന് പറയുന്നത് ഓരോ പ്രതിഭയാണ്. അവർക്ക് വളരാൻ ശരിയായ സാഹചര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒരുക്കി കൊടുക്കണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒരാളുടെയും സ്വപ്നങ്ങളെ തകർക്കാൻ പാടില്ലല്ലേ. അറിവ് ആയുധമാക്കാൻ ഇത്തരം സർക്കാർ പദ്ധതികൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പൊ എന്തായാലും ചെറിയ വലിയ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ കുട്ടികൾക്ക് വേണ്ട ആ ഒരു മാർഗനിർദ്ദേശം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾസോ ഓരോ സ്കോളർഷിപ്പിന്റെയും അപേക്ഷ തീയതിയും ഇതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ നൽകിയിട്ടുണ്ടായിരിക്കും. സോ അപ്പൊ എന്തായാലും നിങ്ങളുടെ സംശയങ്ങൾ സ്കൂളിലോ അധ്യാപകരോടോ അക്ഷയ കേന്ദ്രങ്ങളിലോ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും ചെറിയ വലിയ വർത്തമാനത്തിന്റെ സ്കോളർഷിപ്പിലൂടെ കടന്നുപോയ സെഷനോടെ അവസാനിക്കുകയാണ്. സമയം പോയത് ഒട്ടും അറിഞ്ഞില്ല. അപ്പൊ എന്തായാലും ഇതുപോലെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് ചെറിയ വലിയ വർത്തമാനത്തിൽ ഞാൻ വീണ്ടും എത്തും. Till then, it's me RJ Srishant signing off.

0: பாபம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம் വായിച്ചറിയാം വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Hi, hello, good morning and welcome to Music Mappas with me, RJ Elikutti.
1: Music Mappas.
0: പുതുപുത്തൻ സിനിമകളിലെ പാട്ടുകളായിട്ടാണ് മ്യൂസിക് മപ്പാസിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കേൾക്കാനായിട്ട് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കല്യാണ പാട്ടാണ് കേട്ടോ. ഇപ്പൊ കുറച്ച് കല്യാണ സീസൺ ഒക്കെയാണ്, സോ ഈ ഒരു സീസൺ സമയത്ത് നമുക്ക് കേട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് കണ്ണിൻ മണിയെ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട്. ഏറ്റവും പുതുതായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മധു വിധു എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ് കേട്ടോ. നമ്മുടെ ഹിജാം അബ്ദുൾ വഹാബ് ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അരുൺ ആലത്താണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ഹിജാം അബ്ദുൾ വഹാബും റിമി ടോമിയും ബി മുരളികൃഷ്ണയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. വിഷ്ണു അരവിന്ദ് ഡിറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മൂവിയാണ് മധു വിധു എന്നുള്ളത്. നമ്മുടെ ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ ആണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോളിൽ എത്തിയിട്ടുള്ളത്. ഇവരുടെ കൂടെ തന്നെ ജഗദീഷ്, അസീസ് നെടുമങ്ങാട്, സായി കുമാർ, ശ്രീജയ, അമൽ ജോസ്, സഞ്ജു മധു എന്നിവരൊക്കെ മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ കൂടിയായിരുന്നു മധു വിധു എന്നുള്ളത്. ഒരു ഫാമിലി എന്റർടൈനർ മൂവി തന്നെയായിരുന്നു കേട്ടോ ഇത്. ആൻഡ് തിയേറ്ററുകളിൽ നിന്നൊക്കെ നല്ലൊരു റെസ്പോൺസ് നേടിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമ കൂടിയാണ്. ആൻഡ് കല്യാണി പണിക്കറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻട്രി കൂടിയായിരുന്നു മലയാള സിനിമയിലേക്ക് മധു വിധു എന്ന ഈ ഒരു സിനിമയിലൂടെ. സോ മധു വിധുവിലെ കണ്ണിൻ മണി എന്നൊരു beautiful aitla paattu kelkam on music mappas with me RJ Elikutti on your Australia from 1990 no pom that are coco.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ മെയ് 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32

0: വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ആക്കും മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. പുതിയ സിനിമകളിലെ പാട്ടുകളൊക്കെയാണ് നമ്മള് നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് വാഴ ടൂവിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ്. ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ, രസകരമായിട്ടുള്ള പാട്ടുകൾ, നമുക്ക് എപ്പോഴും കേട്ട് വൈബ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയായിരുന്നു വാഴ ടൂ എന്നുള്ളത്. വാഴ വൺ വളരെ സക്സസ് ആയിട്ട് മാറിയതിന് പിന്നാലെ എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു വാഴ ടൂ. അതും ഗംഭീരമായിട്ട് തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ദാ OTTയിലും എല്ലാവരും ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൽ ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് മ്യൂസിക് കമ്പോസേഴ്സിന്റെ ഗംഭീരമായിട്ടുള്ള കഴിവുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. സോ അതിലെ സുന്നത്ത് കല്യാണത്തില് നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. ആ പാട്ടാണ് നമ്മള് കേൾക്കാനായിട്ട് പോകുന്നത് ഇനി മ്യൂസിക് മപ്പാസിലൂടെ.
1: മ്യൂസിക് മപ്പാസ്.

ആരാണ് ഈ ഒരു പാട്ട് എഴുതിയിട്ടുള്ളതും കമ്പോസ് ചെയ്തിട്ടുള്ളതും പാടിയിട്ടുള്ളതും ഈ ഒരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും അറേഞ്ച് ചെയ്തിരിക്കുന്നതും ശ്രീരാഗ് സുരേഷ് ആണ്. സവിൻസ് ഡയറക്ട് ചെയ്ത് വിപിൻ ദാസ് റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയായിരുന്നല്ലേ വാഴാറ്റു എന്നുള്ളത്. വിപിൻ ദാസ്, ഹരിസ് സാഹു, പി ബി അനീഷ്, ആദർശ് നാരായണൻ, ഐക്കൺ സ്റ്റുഡിയോസ് എന്നിവരൊക്കെ ആയിരുന്നു ഒരു സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടം മ്യൂസിക് കമ്പോസേഴ്സ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു വാഴാറ്റു എന്ന് പറയുന്നത്. മലയാളി മങ്കീസ്, രജിത് പ്രകാശ്, പർവതീഷ് പ്രദീപ്, സി മുത്തു, അർക്കാഡോ, ജസീർ, അശ്വിൻ, ഇലക്ട്രോണിക് കിളി, അങ്ങനെ ഈ ഒരു നിരയിൽ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഇതില് മുത്തു മ്യൂസിക് കമ്പോസ് ചെയ്ത് എഴുതി പാടിയിട്ടുള്ള സുന്നത്ത് കല്യാണം പാട്ടാവട്ടെ ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസിൽ. കോൺസിലിംഗ് ആശ്രയം 99 ഒപ്പം നാട്ടാർക്കൊപ്പം.

0: കുമാറും ധാലി ധനഞ്ജയുമാണ്.
1: Gentlemen, her one look will pierce your heart. Her voice is sweet poison.
0: ഒരു 1970s നടക്കുന്ന ഒരു പ്ലോട്ടിനെ ആസ്പദമാക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു മൂവി മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ ശിവരാജ് കുമാറിനെയും ദാലി ധനഞ്ജയെയും കൂടാതെ പ്രിയങ്ക, അതിഥി ബാലൻ എന്നിവരൊക്കെ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ചരൺ രാജാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രാക്സും കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഡി ഒ പി ഇസ് ഡൺ ബൈ അദ്വൈത ഗുരുമൂർത്തി. സോ എന്തായാലും ഈ ഒരു സിനിമയിലെ ഡിസ്കോ ക്യൂൻ എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സോ ഒട്ടും സമയം കളയാതെ തന്നെ ഡിസ്കോ ക്യൂൻ ജൂലി എന്ന പാട്ട് കേൾക്കാം. മ്യൂസിക് പാസിലൂടെ
1: Ladies and gentlemen, it's become very cold. Time to rise the temperature. Igni munde bartta irodu samanya manava kanniya alla. No, no, no, not a common woman at all. She's a beauty, a fantastic fairy. Maya Kinnari, Swapna Sundari. Gentlemen, her one look will pierce your heart. Her voice is sweet poison.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ളാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

0: SBM back on Music Mappas with me, RJ Elikutti.
1: Music Mappas.
0: പുതു പുത്തൻ സിനിമകളിൽ റിലീസ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല നല്ല പാട്ടുകളാണ് നമ്മളിങ്ങനെ മ്യൂസിക് മപ്പാസിലൂടെ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. സോ ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് സഞ്ചാരമേ

ഈയൊരു പാട്ട് ഞാൻ പറയുമ്പോഴത്തേക്കും ഇതൊരു മലയാളം പാട്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മലയാളം പാട്ടല്ല കേട്ടോ. എപ്പിക് ഫസ്റ്റ് സെമസ്റ്റർ എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയിലെ പാട്ടാണ് സഞ്ചാരമേ എന്നുള്ളത്. ഈ പാട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഹിഷാം അബ്ദുൾ വഹാബ് ആണ്. ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത് കൊരത്തി വെൻകണ്ണയാണ് കേട്ടോ. പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ ഹിഷാം അബ്ദുൾ വഹാബും കൊരത്തി വെൻകണ്ണയും ചേർന്നുകൊണ്ടാണ്. വളരെ രസമുള്ള ഒരു പാട്ടാണ്. കേട്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് വൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ് എപ്പിക് ഫസ്റ്റ് സെമസ്റ്ററിലെ സഞ്ചാരമേ എന്നുള്ള ഈ ഒരു പാട്ട്. ആനന്ദ് ദേവർകൊണ്ട, വൈഷ്ണവി ചൈതന്യ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ആദിത്യ ഹസൻ ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് മൂവി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സൂര്യദേവൻ ആഘവംശി ആൻഡ് സായി സൗജന്യ. അപ്പൊ എന്തായാലും നമ്മുടെ ഹിഷാം ചേട്ടൻ മ്യൂസിക് കമ്പോസ് ചെയ്ത് ഗംഭീരമാക്കിയിരിക്കുന്ന പാട്ടുകളിലേക്ക് ഇനി നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് കൂടിയാണ് എപ്പിക് ഫസ്റ്റ് സെമസ്റ്ററിലെ സഞ്ചാരമേ എന്നുള്ള പാട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേട്ട് വൈബ് ചെയ്യാം. ഓൺ മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി ഓൺലി ഓൺ ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Yes, we are back on Music Mappas with me, Arche Elikutti. A beautiful light Hindi track ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് from the movie മേം വാപ്പസ് ആവുംഗാ.
1: Music Mappas.

ജൂൺ 12-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് കേട്ടോ. മെയിൻ വോപ്പേഴ്സ് ആവും കാ എന്നുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് ഫീൽ അല്ലെങ്കിൽ ഒരു ഇന്റിമേറ്റ് ഫീൽ ഒക്കെ നമുക്ക് തരുന്ന ഒരു പാട്ടാണ് മെയിൻ വോപ്പേഴ്സ് ആവും കാ എന്ന സിനിമയിലെ വോ നഹീൻ എന്ന പാട്ട്. ക്യാൻ ലവ് റിയലി ബി ലോസ്റ്റ്, ക്യാൻ ഹോം റിയലി ബി ഫൗണ്ട്, ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ തലയിൽ വെച്ചുകൊണ്ട് ഈ ഒരു പാട്ട് നമുക്ക് തരുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ടോക്കിംഗ് ടു സംവൺ ഹൂസ് നോ ലോങ്ങർ ദെയർ യെറ്റ് സം ഹൗ സ്റ്റിൽ എവ്രിവെയർ എന്നാണ് കേട്ടോ. ഈ ഒരു പാട്ടിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞു വർണ്ണിക്കുന്നില്ല, നമുക്ക് ഈ ഒരു പാട്ട് അങ്ങനെ കേട്ട് ആസ്വദിക്കാൻ തോന്നുന്നു. എന്തായാലും ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് AR Rahman ആണ്. സോ ആ ഒരു AR മാജിക് നമുക്ക് ഈ ഒരു പാട്ടിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇർഷാദ് കാമിലാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ആദിത്യ ആർകെയും അർമാൻ ഖാനും സമീർ ഖാനും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഇംതിയാസ് അലി ഡയറക്ട് ചെയ്തിട്ടുള്ള, ദിൽജിത്ത്, നസ്രുദ്ദീൻ, വേദങ്ക് എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് മെയിം വാപ്പസ് ആവുക എന്നുള്ളത്. ഈ ഒരു സിനിമയിലെ മറ്റൊരു സോങ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഈ ഒരു വീക്കില് നമ്മള് മെയിം വാപ്പസ് ആവുക എന്ന സിനിമയിലെ വോ നഹീൻ എന്നൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് കേൾക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് കേട്ട് ആസ്വദിച്ച് വേഗം ഇങ്ങനെ തിരികെ എത്താം, കാരണം വേറെയും കുറച്ച് പാട്ടുകൾ കേൾപ്പിക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ മെയ് 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

അനുരാഗ് കുൽക്കർണി, ധരണി ഹരിഹരൻ എന്നിവർ ചേർന്ന് പാടിയിട്ട് നമ്മുടെ ബാലാജി ശ്രീറാം മ്യൂസിക് കമ്പോസ് ചെയ്ത് മോഹൻ രാജൻ വരികൾ എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാന്റിക് ട്രാക്കാണ് റീങ്കാര എന്ന് പറയുന്ന നൂറ് സാമിയിലെ ഈ ഒരു പാട്ട് കേട്ടോ. വിജയ് ആന്റണി ഫിലിം കോർപ്പറേഷൻ ഫാത്തിമ വിജയ് ആന്റണി കമ്പനിയാണ് ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നത്. വിജയ് ആന്റണി, സ്വാസിക, അജയ് ജിഷാൻ, ലിജോ മോൾ ജോസ്, കരുണാസ്, ശക്തി, കാവ്യ അനിൽ എന്നിവയൊക്കെ ലീഡ് റോൾ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് നൂറ് സാമി എന്നുള്ള ഈ ഒരു സിനിമ. ശശിയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്നത്. സോ എന്നാലും നമുക്ക് നൂറ് സാമിയിലെ റീങ്കാര എന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം. ഓൺ മ്യൂസിക് പാസ് ഓൺലി ഓൺ ആശ്രയ FM 90.9 നാടിനൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
0: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരിക്കും മാറ്റുരച്ചു നോക്കിയാൽ എന്തിനേക്കാളും ഉയർന്നു നിൽക്കും പഴയ ഗാനങ്ങളല്ലേ.

ഓർമ്മകളെ പൊന്നാക്കി മാറ്റിയ പത്തരമാറ്റുള്ള പഴയ മനോഹരമായ ഗാനങ്ങൾ കേൾക്കാം എവർഗ്രീൻ ഹെഡ്സിലൂടെ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ആശ്രയ FM 90.0.

0: അയ്യാ,
1: ഇങ്ങനെ പുതിയ പാട്ടൊക്കെ കേട്ട് കേട്ട് കേട്ടിരുന്നിരുന്ന് എനിക്ക് ചെറുതായിട്ട് നമ്മുടെ മ്യൂസിക് മപ്പാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ വൈൻഡപ്പിന് മുന്നേ ഞാനൊരു പാട്ട് കൂടി കേൾപ്പിച്ചിട്ടേ അങ്ങ് ടാറ്റാ ബൈബൈ പറഞ്ഞു പോകുന്നുള്ളൂ. സോ എന്തായാലും നമ്മൾ ഇനി മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത് റിവോൾവർ റിങ്കോ എന്ന് പറയുന്ന മലയാളം സിനിമയിലെ മോഹത്തിന്റെ വെള്ളിമല എന്ന് പറയുന്ന ഒരു പാട്ടാണ് കേട്ടോ.

ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് രഞ്ജിൻ രാജാണ്. ലിറിക്സ് ഇസ് ഡൺ ബൈ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സർ. ഹരിചരൺ ശേഷാദ്രിയും രഞ്ജിൻ രാജും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. സോ ഈ ഒരു മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ കിരൺ നാരായണൻ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ടീം താരക്കയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോളിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് റിവോൾവർ റിങ്കോയിലെ മോഹത്തിന്റെ വെള്ളിമല എന്ന പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസിലൂടെ ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി എന്റെ എപ്പിസോഡിനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് പുതിയ സിനിമകളിലെ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആഴ്ചയിലെ കുട്ടി സൈനിങ് ഓഫ്.

0: You are listening to Ashraya FM 90 Nadinuppam നാട്ടാർക്കൊപ്പം.
1: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിവോസ് ഫർണിച്ചർ പുലമൻ കൊട്ടാരക്കര.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ഗ്രീൻ ഹിറ്റ്സ് ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം എവർഗ്രീൻ ഹിറ്റ്സ് പാട്ടിടാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പൊ പഴയ കാല ഓർമ്മകളെ തൊട്ടുണർത്തുന്ന മധുരമനോഹരമായ എവർഗ്രീൻ സോങ്സുകളിലൂടെ സഞ്ചരിക്കാനുള്ള സമയമായിട്ടുണ്ടല്ലേ. 12 മണി മുതൽ 2 മണി വരെ പഴയ കാല ഗാനങ്ങൾ കേട്ട് എൻജോയ് ചെയ്യാനുള്ള സമയമാണ് നമ്മുടെ ഈ ഒരു എവർഗ്രീൻ ഹിറ്റ്സ് എന്ന പ്രോഗ്രാമിലൂടെ. മനസ്സിനെ ഒരു കുഞ്ഞിനെ എന്ന പോലെ തലോടി ഉറക്കുന്ന വാത്സല്യത്തിന്റെ മധുരം തുളുമ്പുന്ന ഒരു സുന്ദരമായ മെലഡിയിലേക്കാണ് ആദ്യം തന്നെ കാതോർക്കുന്നത്. ഓർമ്മകളുടെ ചില്ലുകൂട് തുറന്ന് കാറ്റും മഞ്ഞും ഒത്തുചേരുന്ന ആ പഴയ കാലത്തേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നടക്കാം. ONV കുറുപ്പ് സാറിന്റെ തോലികയിൽ വിരിഞ്ഞ അത്യന്തം ലളിതവും എന്നാൽ അർത്ഥവത്തുമായ വരികളാണ് കാറ്റേ നീ വീശരുതിപ്പോൾ എന്ന ഗാനത്തിന് ജീവൻ പകരുന്നത്. ജോൺസൺ മാസ്റ്റർ എന്ന സംഗീത ഇതിഹാസം തന്റെ ഹൃദയം തൊട്ടെഴുതിയ ഈ മാന്ത്രിക ഇണം കേൾക്കുമ്പോൾ ഓരോ മലയാളിയുടെ ഉള്ളിലും ഒരു തണുത്ത കാറ്റ് വീശുന്നതായി തോന്നും. ONV കുറുപ്പ് സാറിന്റെ തോലികയിൽ വിരിഞ്ഞ അത്യന്തം ലളിതവും എന്നാൽ അർത്ഥവത്തുമായ വരികളാണ് ഈ ഗാനത്തിന് ജീവൻ പകരുന്നത്. ജോൺസൺ മാസ്റ്റർ എന്ന സംഗീത ഇതിഹാസം തന്റെ ഹൃദയം തൊട്ടെഴുതിയ ഈ മാന്ത്രിക ഈണം കേൾക്കുമ്പോൾ ഓരോ മലയാളിയുടെ ഉള്ളിലും ഒരു തണുത്ത കാറ്റ് വീശുന്നതായി തോന്നും. ഭരതൻ എന്ന ചലച്ചിത്രകാരന്റെ കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നും വിരഹത്തിന്റെയും വാത്സല്യത്തിന്റെയും മനോഹരമായ ഒരു മിശ്രണമാണ്. KJ യേശുദാസിന്റെ ശബ്ദത്തിലെ ആ ആർദ്രത ഈ വരികൾക്ക് നൽകുന്ന ആഴം വാക്കുകൾക്ക് വിവരിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ എന്തായാലും ചിത്രാമ്മയുടെ വോയിസിൽ പിറന്ന ആ മനോഹരമായ കൊളിർ കാറ്റിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങിയാലോ. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

വെൽക്കം ബാക്ക് ടു എവർ ഗ്രീൻ ഹിറ്റ്സ് വിത്ത് മീ ആർജെ ഹനുഷ. ഒരു തുളസി കതിരിന്റെ പരിശുദ്ധിയും ചന്ദനഗന്ധിയായ ഒരു പ്രഭാതത്തിന്റെ കുളിർമയും പേരുന്ന മനോഹരമായ ഒരു ഗാനത്തിലേക്ക് പോയാലോ. അടുത്തതായി നമ്മൾ കാതോർക്കുന്നത് മലയാളിയുടെ മനസ്സിൽ അമ്പലമുറ്റത്തെ ഒരു കുളിർ കാറ്റ് പോലെ ഇന്നും പെയ്തിറങ്ങുന്ന ഒരു നിത്യഹരിത ഗാനത്തിലേക്കാണ്. എം ടി വാസുദേവൻ നായർ എന്ന കഥാകാരന്റെ വിരൽ തുമ്പിൽ വിരിഞ്ഞ നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം മലയാളിക്ക് വെറും ഒരു പാട്ട് മാത്രമല്ല, അതൊരു വികാരമാണ്. ഒ എൻ വി കുറുപ്പ് സാറിന്റെ തൂലികയിൽ നിന്ന് പിറന്ന ഓരോ വരിയും ഒരു പൂജയ്ക്കായി ഒരുക്കി വെച്ച പൂക്കളെ പോലെ അത്രമേൽ പവിത്രമാണ്. ബോംബെ രവി എന്ന സംഗീത മാന്ത്രികൻ മലയാളത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ് ഈ ലളിതമായ ഗാനം. കെ എസ് ചിത്ര എന്ന വാനമ്പാടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ ഒന്നായി ഈ പാട്ടിനെ നമുക്ക് നിസ്സംശയം വിശേഷിപ്പിക്കാം. മഞ്ഞൾ പ്രസാദവും ചാത്തി വരുന്ന ആ പ്രിയതമ്മയുടെ രൂപം ഈ പാട്ടിലൂടെ നമ്മുടെ കണ്ണുകളിൽ ഒരു ചിത്രം പോലെ തെളിഞ്ഞു വരുന്നു. ഒരു ഗ്രാമീണ പ്രണയത്തിന്റെ നിഷ്കളങ്കതയും ഭക്തിയുടെ ആർദ്രതയും ഈ പാട്ടിന്റെ ഓരോ താളത്തിലും നമുക്ക് തൊട്ടറിയാൻ സാധിക്കും. സംഗീതത്തിലെ ആ ലാളിത്യം തന്നെയാണ് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ ഗാനത്തെ ഇന്നും പുതുമയോടെ നിലനിർത്തുന്നത്. ഓരോ തവണ കേൾക്കുമ്പോഴും നമ്മൾ അറിയാതെ തന്നെ ആ പഴയ അമ്പലപ്പറമ്പിലേക്കും കുളക്കടവിലേക്കുമൊക്കെ മനസ്സുകൊണ്ട് യാത്ര പോകും. ചിത്രാമ്മയുടെ ആലാപനത്തിലെ ആ സ്വാഭാവികത ഈ വരികൾക്ക് നൽകുന്ന ഭാവം വാക്കുകൾക്കും വിവരിക്കാവുന്നതിലും അപ്പുറമാണ്. ഹരിഹരൻ എന്ന സംവിധായകൻ തന്റെ സിനിമയിൽ സംഗീതത്തിന് നൽകിയ പ്രാധാന്യം ഈ ഗാനത്തിന്റെ വിജയത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന മൃദംഗത്തിന്റെയും പുല്ലാങ്കുടലിന്റെയും നാദം മനസ്സിന് ഒരു പ്രത്യേക ശാന്തതയാണ് നൽകുന്നത്. ഒരുപക്ഷെ ഈ പാട്ട് കേൾക്കാത്ത ഒരു മലയാളിയും ഉണ്ടാകില്ല എന്നത് ഇതിന്റെ ജനപ്രീതിക്ക് തെളിവാണ്. പാട്ടിന്റെ താളം നമ്മുടെ ഹൃദയമിടിപ്പിനോളം ശാന്തവും സ്വാഭാവികവുമാണ്. സംഗീതവും സാഹിത്യവും ഇത്രത്തോളം ആത്മബന്ധത്തോടെ ഇഴചേർന്ന ഈ ഗാനമാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഉചിതമായ ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ളാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ കൊട്ടാരക്കര.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

സംഗീതത്തിന്റെ പാലാഴിയിൽ പ്രണയത്തിന്റെ നിലാവെളിച്ചം പെയ്തിറങ്ങുന്ന മറ്റൊരു മനോഹരമായ ഗാനത്തിലേക്കാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കാതോർക്കാൻ പോകുന്നത്. 90s മലയാളിയുടെ പ്രണയ സങ്കല്പങ്ങളെ ഇത്രത്തോളം മനോഹരമായി സ്വാധീനിച്ച ഒരു പാലപ്പൂവിന്റെ ഗന്ധമുള്ള ആ നിത്യഹരിത ഗാനം അതും കടന്നു വേറെയുണ്ടോ എന്ന് ഡൗട്ടാണ്. MM കീരവാണി എന്ന സംഗീത മാന്ത്രികൻ മലയാളത്തിന് നൽകിയ ഏറ്റവും വലിയ മ്യൂസിക്കൽ ട്രീറ്റുകളിൽ ഒന്നാണ് ദേവരാഗം എന്ന ചിത്രത്തിലെ ഈ ഒരു പാട്ട്. ഇതിലെ ഓരോ വരിയും ഒരു കവിത പോലെ സുന്ദരമായി കോർത്തിണക്കിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ബാനമ്പാടി KH ചിത്ര മനോഹരമായി ആലപിച്ച ഈ പാട്ട് സംഗീതത്തിലെ ഒരു വിസ്മയമായി ഇന്നും നിലനിൽക്കുന്നു. ഓരോ തവണ കേൾക്കുമ്പോഴും ഈ പാട്ടിലെ പുതുമ നഷ്ടപ്പെടാതെ ഇരിക്കുന്നത് അതിന്റെ ആത്മാവ് സംഗീതത്തിലായതുകൊണ്ടാണ്. പ്രണയത്തിലായവർക്കും പ്രണയിച്ച് കൊതി തീരാത്ത മനസ്സുകൾക്കും ഇതൊരു നിത്യവസന്ത ഗാനം തന്നെയാണ്. ഒരു സുന്ദരമായ കാവ്യശില്പം പോലെ കൈതപ്രം ഈ വരികളെ മനോഹരമായി കൊത്തിയെടുത്തിരിക്കുന്നു. പാട്ടിന്റെ താളം നമ്മുടെ ഹൃദയമിടിപ്പിനോളം ശാന്തവും സ്വാഭാവികവുമാണ്. സംഗീതവും സാഹിത്യവുമൊക്കെ ഇത്രത്തോളം ആത്മബന്ധത്തോടെ ചേർന്ന മറ്റൊരു പാട്ടിനുദാഹരണം നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നും റിയാലിറ്റി ഷോകളിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലും ഈ പാട്ട് പാടാൻ ആഗ്രഹിക്കാത്ത ഗായകരുണ്ടാകില്ല. നമ്മുടെ കൗമാരത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രണയകഥയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പാട്ട്. കേൾക്കാം ഈ മനോഹരമായ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9744665440.

വെൽക്കം ബാക്ക് ടു എവർഗ്രീൻ ഹിറ്റ്സ് വിത്ത് മീ ആർ ജെ അനുഷ. ഓർമ്മകളുടെ ഒരു ജാലകം കൂടി തുറക്കുകയാണ്. ഊട്ടിയിലെ പൈൻ മരങ്ങൾക്കിടയിലൂടെ തണുത്ത കാറ്റ് വീശുമ്പോൾ എന്നും വിനോദിന്റെയും കാർത്തികയുടെയും പ്രണയത്തിന്റെ ഗന്ധമുണ്ട്. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലെ താളവട്ടം എന്ന സിനിമ ഒരു വിസ്മയം തന്നെയായിരുന്നുവല്ലേ. രഘുകുമാർ സാർ ചിട്ടപ്പെടുത്തിയ ഈ സിനിമയിലെ മനോഹരമായ ഒരു ഗാനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പൊൻവീണ തനിയെ മീട്ടിത്തുടങ്ങും. പൂവച്ചൽ ഖാദറിന്റെ വരികളിൽ ഒളിഞ്ഞിരിക്കുന്നത് തികച്ചും നിഷ്കളങ്കമായ ഒരു പ്രണയമാണ്. എം ജി ശ്രീകുമാറിന്റെയും ചിത്രയുടെയും സ്വരത്തിൽ ഈ വരികൾ ഒഴുകിയെത്തുമ്പോൾ അത് വെറും ഒരു പാട്ടല്ല, മറിച്ച് പ്രണയിക്കുന്ന ഓരോ ഹൃദയത്തിന്റെയും മിടിപ്പായി മാറുന്നു. ഊട്ടിയിലെ മനോഹരമായ ലൊക്കേഷനുകൾ ഈ പാട്ടിന് വലിയ ദൃശ്യഭംഗി നൽകിയിട്ടുണ്ട്. മാനസികമായ തകർച്ച നേരിടുന്ന ഒരാളുടെ പ്രണയം ഇത്രയും മനോഹരമായി ആവിഷ്കരിച്ച മറ്റൊരു ഗാനം മലയാളത്തിലില്ല. മോഹൻലാലിന്റെ ലാളിത്യവും ലിസിയുടെ കുസൃതിയും ഈ പാട്ടിനെ കൂടുതൽ ജനപ്രിയമാക്കി. പശ്ചാത്തല സംഗീതത്തിലെ വയലിൻ നാദങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വികാരമാണ് നിറയ്ക്കുന്നത്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഈ പാട്ട് നൽകുന്ന ഒരു നൊമ്പരം മായാതെ നിൽക്കുന്നു. 80s ആ പഴയ കാലത്തിലെ മനോഹാരിതയിലേക്ക് നമുക്ക് എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കടന്നു പോകാം. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന സ്വീഡൻ സന്ദർശനം ഇന്നാരംഭിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതികവിദ്യ, സ്റ്റാർട്ടപ്പുകൾ, വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ എന്നിവ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയനൊപ്പം ഇരു നേതാക്കളും യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 7.75 ബില്യൺ US ഡോളർ എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തിയിരുന്നു. രണ്ടു ദിവസത്തെ നെതർലൻഡ്സ് സന്ദർശന ശേഷമാണ് ശ്രീ മോദി സ്വീഡനിലെത്തിയത്. ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ചോളകാലഘട്ടത്തിലെ ചെമ്പ് ഭരകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് നെതർലൻഡ്സ് പ്രധാനമന്ത്രിയോടൊപ്പം സാക്ഷ്യം വഹിച്ചു. കൂടാതെ വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയിലെ സഹകരണത്തിനും ധാരണയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കുന്നതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. സുപ്രീംകോടതി നമ്പർ ഓഫ് ജഡ്ജസ് ഭേദഗതി ഓർഡിനൻസ് 2026 പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ നടപടി. ഈ ഭേദഗതിയോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ പരമോന്നത കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 38 ഉയരും. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 1 1 7 8 0 0 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്കിളത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ സൈക്കിളത്തോണിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈസീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി.
0: ഇന്ന് ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടുള്ള രക്താതിമർദ്ദ അവബോധ മാസത്തിന്റെ ഭാഗമാണ് ഈ ദിനം. രക്താതിമർദ്ദത്തെ ഒരുമിച്ച് നിയന്ത്രിക്കാം. നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക. ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോളതലത്തിൽ ഏകദേശം 140 കോടി പേർ രക്താതിമർദ്ദത്തോടെ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോക ടെലികമ്യൂണിക്കേഷൻ ആന്റ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം. 1865 പാരീസിൽ വെച്ച് ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന് കീഴിലുള്ള ഭവന സെൻസസ്, ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്ന ഫീൽഡ് പ്രവർത്തനങ്ങൾ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
1: രാജസ്ഥാൻ, മേഘാലയ, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് കൂടാതെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതേസമയം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ബീഹാർ, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ദാദ്ര ആന്റ് നഗർ ഹവേലി, ദാമൻ ആന്റ് ദിയു, ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ എന്യൂമറേറ്റർമാരുടെ വീട് വീടാന്തരമുള്ള ഭവന പട്ടികപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ആദ്യമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സെൻസസ് 2027 നടത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫീൽഡ് സന്ദർശന വേളയിൽ വിജ്ഞാപനം ചെയ്ത 33 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലിയിലൂടെ പാർപ്പിട അവസ്ഥകൾ, കുടുംബ വിവരങ്ങൾ, ലഭ്യമായ സൌകര്യങ്ങൾ, കുടുംബങ്ങളുടെ ആസ്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. 25 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 1,44,00,000 കുടുംബങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ നീക്കം സെൻസസ് നടപടികളുടെ ഡിജിറ്റൽ വൽക്കരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധരംശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസ് ജയം നേടി. ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സിവിലിയൻ ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടന്ന ദിവസങ്ങൾക്കു ശേഷമാണ് ശ്രീ ഹരീഷിന്റെ പരാമർശം. കോംഗോയിലെ ഇറ്റൂരിയിൽ പ്രവിശ്യയിൽ എബോള വൈറസിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. ഉയർന്ന മരണനിരക്കുള്ള ഈ വകഭേദം പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കോംഗോ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പുതിയ വകഭേദത്തിന് നിലവിൽ വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. 300-ലധികം സംശയാസ്പദമായ കേസുകളും 88 മരണങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസിസ് ആണ് തീരുമാനം പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി.ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് എവർ ഗ്രീൻ ഹിറ്റ്സ് ആണ്, വിത്ത് മീ ആർ ജെ അനുഷ. കടൽക്കാറ്റും മണൽത്തരികളും സാക്ഷിയായ ദാസന്റെയും രാധയുടെയും ആ സുന്ദര നിമിഷങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. നാടുടിക്കാറ്റ് എന്ന സിനിമയിലെ വൈശാഖ സന്ധ്യ എന്ന ഗാനം നമുക്ക് സമ്മാനിക്കുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു പ്രശാന്തതയാണ്. ശ്യാം എന്ന സംഗീത പ്രതിഭ യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജീവൻ നൽകിയപ്പോൾ അവിടെ പിറന്നു വീണത് മലയാളത്തിലെ എക്കാലത്തെയും ഒരു മികച്ച മെല്ലഡി തന്നെയായിരുന്നു. ഗാനഗന്ധർവന്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ തിരമാലകൾ നമ്മുടെ പാദങ്ങളെ വന്ന് തൊടുന്നത് പോലെ തോന്നും. ലാലേട്ടന്റെയും ശോഭനയുടെയും ആ സ്വർണ ലിപികളിൽ എഴുതപ്പെട്ട പ്രണയത്തിലേക്ക് ലയിച്ചു ചേർന്നു പോകുന്നത് പോലെ തോന്നും ഈ പാട്ട് കേൾക്കുമ്പോൾ. സന്ധ്യാസമയത്തെ ആ ചുവന്ന പ്രകാശം ഈ ഗാനത്തിന് ഒരു പ്രത്യേക ചന്തമാണ് നൽകുന്നത്. ദാസന്റെയും വിജയന്റെയും കഷ്ടപ്പാടുകൾക്കിടയിൽ വിരിഞ്ഞ ആ പ്രണയം വല്ലാത്തൊരാശ്വാസമായിരുന്നു. വളരെ ലളിതമായ ഓർക്കസ്ട്രേഷനാണ് ഈ പാട്ടിന് നൽകിയിരിക്കുന്നത്. യേശുദാസിന്റെ ശബ്ദത്തിലെ ആ വശ്യത ഈ പാട്ടിന്റെ ഓരോ അണുവിലും നമുക്ക് കേൾക്കാം. പ്രണയത്തിന്റെ മൃദുവായ വികാരങ്ങളെ ഇത്രയും ഭംഗിയായി അവതരിപ്പിച്ച മറ്റൊരു ഗാനമില്ല എന്ന് തോന്നിപ്പോകും. ശോഭന എന്ന മികച്ച നടിയുടെ കണ്ണുകളിലെ ഭാവങ്ങൾ ആ വരികളെ കൂടുതൽ അർത്ഥവത്താകുന്നു. മലയാള സിനിമയിലെ നിത്യഹരിത പ്രണയ ജോഡികളാണ് ഇവരെന്ന് ഈ പാട്ട് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. കേൾക്കാം നാടോടിക്കാറ്റിലെ ഈ മനോഹരമായ ഗാനം അടുത്തതായി എവർഗ്രീൻ.

0: ലാഭം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

മലയാളത്തിൽ ഉണ്ടോ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. മഴയുടെയും പ്രണയത്തിന്റെയും പര്യായമായ തൂവാരുത്തുമ്പികൾ എന്ന സിനിമ നമുക്ക് സമ്മാനിച്ചത് ഒരു അനുഭൂതി തന്നെയാണ്. ജയകൃഷ്ണന്റെ തൃശൂർ ശൈലിയും ക്ലാരയുടെ വശ്യമായ നീലക്കണ്ണുകളും ഈ സിനിമയുടെ ആത്മാവാണെന്ന് തന്നെ പറയാം. ശ്രീകുമാരൻ തമ്പിസാറിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്നപ്പോൾ അതൊരു സാധാരണ പാട്ടിനേക്കാൾ ഉപരിയായി മാറി. യേശുദാസിന്റെ ശബ്ദത്തിൽ ഈ പാട്ട് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലെ പ്രണയവും നൊമ്പരവും ഒരു ചാറ്റൽ മഴയായി മാറുന്നത് പോലെ തോന്നും. ഓരോ തുള്ളി മഴയിലും ക്ലാരയുടെ ഓർമ്മകൾ നിറയുന്ന ആ മനോഹരമായ ഗാനം ഇന്നും പുതുമയോടെ നിൽക്കുന്നു. സംഗീത സംവിധായകൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ ഒന്നാണ് ഈ ഗാനമെന്ന് പറയാം. പാട്ടിന്റെ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന മഴയുടെ ശബ്ദവും നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായി തോന്നും. സിനിമയിലെ ഓരോ ഫ്രെയിമും ഈ പാട്ടിന്റെ വരികളുമായി അത്രമേൽ ഇഴചേർന്ന് നിൽക്കുന്നു. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഗാനങ്ങളിൽ ഒന്നായി ഈ പാട്ട് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കേൾക്കാം മേഘം പൂത്തു തുടങ്ങിയെന്ന ഗാനം അടുത്തതായി എവർഗ്രീൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

ഇങ്ങനെ എവർഗ്രീൻ ഹിറ്റ്സ് ആണ് ആശ്രയ എഫ്എം 90 കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് ആർജെ അനുഷയാണ്. ഓർമ്മകളെ പൊന്നാക്കി മാറ്റുന്ന മനോഹരമായ നിത്യഹരിത ഗാനങ്ങളിൽ അടുത്തതായി ചന്ദ്രലേഖ എന്ന സിനിമയ്ക്ക് വേണ്ടി MG ശ്രീകുമാർ സാറ് പാടിയ നല്ലൊരു പാട്ടാണ്. ബേണി ഇഗ്നീഷ്യസ് സഹോദരങ്ങളുടെ സംഗീതത്തിൽ പിറന്ന് ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി മനോഹരമാക്കിയ ഈ പാട്ട് 5 രാഗങ്ങളിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കേൾക്കാം ഈ മനോഹരമായ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മൂവികളെ പറ്റി പുതുപുത്തൻ അപ്ഡേറ്റുകൾ അറിയണം എങ്കിൽ ഇതാ നിങ്ങൾക്കായി റിയൽ ചെക്ക് ദ കംപ്ലീ മൂവി ഷോ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ഓഡിയോ ആശ്രയ FM 90.
2: റിയൽ ചെക്ക്, ഇറ്റ്സ് എവറിതിങ് സിനിമ.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എവർഗ്രീൻ ഹിറ്റ്സ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ആ പഴയകാല ഓർമ്മകളെ തൊട്ടുണർത്തുന്ന മനോഹരമായ ഗാനങ്ങളാണ് നമ്മളിങ്ങനെ എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാട്ടുകളൊക്കെ കേട്ട് സമയം പോയതറിഞ്ഞില്ലല്ലേ. ഒരുപാട് ആളുകൾ തങ്ങളുടെ കുട്ടിക്കാലങ്ങളിലേക്കും ആ പഴയ മനോഹരമായ ഓർമ്മകളിലേക്കും ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയായിരിക്കും. എന്തായാലും ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സിലെ അവസാന ഗാനമായി സല്ലാപം എന്ന സിനിമയ്ക്ക് വേണ്ടി ദർബാരി കാനഡ എന്ന രാഗത്തിൽ ജോൺസൺ മാഷ് സംഗീതം പകർന്ന് കൈതപ്രം സാർ വരികൾ കുറിച്ച് കെ ജെ യേശുദാസ്, കെ ചിത്ര എന്നിവർ പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ടാണ്. ഈ പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് വൈൻഡ് അപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഔട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Check.
1: It's everything. Cinema.
0: Hi, hello, good afternoon and welcome to Real Check, the complete movie show with me, RJ Anamika. പുത്തു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഇന്നത്തെ റിയൽ ചെക്കിൽ ഞാൻ ദാ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. പതിഞ്ഞ താളത്തിൽ തുടങ്ങി പതിയെ താളം കണ്ടെത്തി ക്ലൈമാക്സിൽ കരുത്താർജിക്കുന്ന ഒരു ക്ലീൻ ക്രൈം ത്രില്ലർ സിനിമയാണ് നവാഗതനായിട്ടുള്ള മാർട്ടിൻ ജോസഫ് ഷെയ്ൻ നിഗത്തെ നായകനാക്കി സംവിധാനം ചെയ്ത ദൃഢം എന്ന സിനിമ.
2: വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ, നിനക്ക് തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്.
0: ദീർഘകാലം ജിത്തു ജോസഫിന്റെ സഹസംവിധായകനായിട്ട് പ്രവർത്തിച്ച അനുഭവ സമ്പത്തുമായിട്ടാണ് മാർട്ടിന്റെ കന്നി അംഗം എന്ന് പറയുന്നത്. സംരക്ഷിക്കുക, സേവിക്കുക, അതിജീവിക്കുക എന്ന ടാഗ് ലൈനോടെ എത്തുന്ന ഈ സിനിമ ഒരു പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. എസ് എ സെലക്ഷൻ കിട്ടിയിട്ടുള്ള വിജയ് രാധാകൃഷ്ണന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് കുഴനിലം പോലീസ് സ്റ്റേഷനിലാണ്. ഷെയ്ൻ നിഗമാണ് എസ് എ വിജയ് ആയിട്ട് വേഷമിടുന്നത് കേട്ടോ. താരതമ്യേന കുറ്റകൃത്യങ്ങൾ കുറവുള്ള സ്റ്റേഷനില് ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പാണ് വിജയ്ക്ക് സഹപ്രവർത്തകർ നൽകുന്നത്. എന്നാൽ പെട്ടെന്ന് സ്ഥിതിഗതികൾ അപ്പാടെ മാറി മറിയുകയാണ്. തുടർച്ചയായിട്ടുണ്ടാകുന്ന കൊലപാതകങ്ങളും ബാങ്ക് കവർച്ചയും തുടക്കക്കാരനായിട്ടുള്ള എസ് എ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾക്കൊന്നും തുമ്പുണ്ടാക്കാൻ കഴിയാതെ വരുന്നതോടെ മേലുദ്യോഗസ്ഥനും വിജയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. സത്യസന്ധനും നീതിമാനുമായിട്ടുള്ള വിജയ് പ്രതിസന്ധികളെയും പ്രതികൂല സിറ്റുവേഷൻസിനെയും എങ്ങനെ മറികടക്കുന്നു എന്ന ആകാംക്ഷയിലൂടെയാണ് ഈ സിനിമയുടെ കഥ പുരോഗമിക്കുന്നത്. ജോമോൻ ജോണും ലിൻഡോ ദേവസിയും ചേർന്ന് രചന നിർവഹിച്ചിട്ടുള്ള ഈ സിനിമയില് പതിവ് പോലീസ് സിനിമകളിലെ പോലെ മാസ് അല്ല നമ്മുടെ നായകൻ. തുടക്കക്കാരന്റെ എല്ലാ പരിമിതികളും ബലഹീനതകളും ഉള്ള പോലീസുകാരനായിട്ടാണ് വിജയ് എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടി. അതേസമയം തന്നെ കഥാപാത്രത്തിന്റെ നിശ്ചയദാർഢ്യത്തിലൂടെയും നീതിബോധത്തിലൂടെയും രണ്ടാം പകുതിയിൽ പോലീസ് നായകൻ കരുത്താർജിക്കുന്നുണ്ട്. നാട്ടിൻ പുറത്ത് നിന്ന് പി എസ് സി പരീക്ഷ എഴുതിയ എസ് എ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന ചിരപരിചിതമായിട്ടുള്ള യുവാവിന്റെ മാനറിസങ്ങളെ സ്വാഭാവികമായിട്ട് തന്നെ ഷെയ്ൻ സ്ക്രീനിലേക്ക് പകർത്തി വെക്കുന്നുണ്ട്.
3: ഹലോ,
4: പുഴനിലത്തെ സ്വകാര്യ വ്യക്തിയുടെ കാട് പിടിച്ച പറമ്പിൽ നിന്നുമാണ് 30-നും 35-നും ഇടയിൽ പ്രായം വരുന്ന പുരുഷ മൃതദേഹം കണ്ടെത്തിയത്.
0: ആക്ഷൻ ഹീറോ ഇമേജിന്റെ ഭാരമില്ലാതെ കഥാഗതിക്കൊപ്പം ശക്തി പ്രാപിക്കുന്നുണ്ട് ഷെയ്ൻറെ ആ ഒരു ക്യാരക്ടർ. ഷെയ്നൊപ്പം തന്നെ ഷോബി തിലകൻ, ദിനേശ് പ്രഭാകർ, കോട്ടയം രമേശ്, പ്രശാന്ത് മുരളി, കൃഷ്ണപ്രഭ, സനിയ ഫാത്തിമ, നന്ദനുണ്ണി, അഭിഷേക് രവീന്ദ്രൻ, മാത്യു വർഗീസ്, അഭിരാം രാധാകൃഷ്ണൻ, ബിറ്റോ ഡേവിസ് എന്നിവരും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പാട്ടുകളില്ലാത്ത സിനിമയിൽ ശ്രീരാഗ് സജിയുടെ പശ്ചാത്തല സംഗീതം സിനിമയുടെ ടോട്ടൽ മൂഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഹൈറേഞ്ചിൽ നടക്കുന്ന കഥയിലെ കാഴ്ചയിൽ ഒരേ സമയം പ്രകൃതി ഭംഗിയും ഉദ്യോഗവും നിറയ്ക്കുന്നുണ്ട്. ക്യാമറയ്ക്ക് പിന്നിലെ പി എം ഉണ്ണികൃഷ്ണനാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പി എസ് വിനായകന്റെ കട്ടികൾ ചിത്രത്തെ കൂടുതൽ ത്രില്ലിംഗ് ആക്കി മാറ്റുന്നുണ്ട്. ആദ്യ പകുതിയിലെ പതിഞ്ഞ താളത്തിലാണ് ഈ ദൃഢം എന്ന സിനിമയുടെ സഞ്ചാരം. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്വിസ്റ്റുകൾ ഒന്നുമില്ലാതെ മുന്നേറുന്ന സിനിമ ക്ലൈമാക്സിലാണ് കൂടുതൽ ദൃഢമാകുന്നത് എന്ന് തന്നെ പറയാം. കുറ്റവാളികളിലേക്കുള്ള സൂചനകൾ ആദ്യ പകുതിയിൽ തന്നെ തിരക്കഥാകൃത്തുകളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അന്വേഷണത്തിനിടയിൽ വിജയ്ക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ലഭിക്കുന്ന ഒരു സൂചന കുറ്റവാളികളിലേക്ക് നയിക്കുമോ അതോ തന്റെ ജീവനെ തന്നെ അപകടത്തിലാക്കുമോ എന്ന ക്വസ്റ്റ്യൻ ചിത്രത്തെ ഉദ്യോഗഭരിതമാക്കുന്നുണ്ട്. പതിവ് പോലീസ് സിനിമകളുടെ ആക്ഷൻ ത്രില്ലർ ജോണറിലല്ല ദൃഢം എന്ന സിനിമ ഫോളോ ചെയ്യുന്നത്.
5: ഏകദേശം എത്ര പ്രായം വരും?
6: 30-നും 35-നും പ്രായം കാണും.
5: ഇവിടെ നിന്നപ്പോ പുള്ളിക്കാരിക്ക് ഒരു കോള് വന്നു.
7: പോലീസുകാരെ ഉപദ്രവിക്കാൻ മാത്രം വളർന്നവൻ ആരായാലും അവനെ പൊക്കണം സാറേ.
5: നീ ഇവിടെ കിടന്ന് ഷോയറൊക്കെ എല്ലാത്തിനും തൂക്കിയെടുത്തേക്കിടന്നുരുളാണ്ട് കാര്യം പറയടാ.
0: സബ് ഇൻസ്പെക്ടർ വിജയ് എന്ന വ്യക്തിയുടെ ആന്തരിക സംഘർഷങ്ങളെ കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ സിനിമയുടെ തിരക്കഥ. കൈക്കൂലി വാങ്ങിയും അഴിമതിക്ക് കൂട്ടു നൽകുകയും ചെയ്യുന്ന നിയമപാലകരേറെയുള്ള നമ്മുടെ പോലീസ് സേനയില് നീതിമാനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സത്യസന്ധമായിട്ട് എങ്ങനെ തൊഴിലെടുക്കാനായിട്ടും പ്രലോഭനങ്ങളെ എങ്ങനെ അതിജീവിക്കാനായിട്ടും കഴിയുമെന്ന പ്രസക്തമായിട്ടുള്ള ക്വസ്റ്റ്യനും ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോ തിരക്കഥയുടെ കരുത്തും കൈയടുപ്പിക്കുന്ന ക്ലൈമാക്സുമുള്ള ഒരു അടിപൊളി സിനിമ തന്നെയാണ് ദൃഢം. സോ ക്രൈം ത്രില്ലർ സിനിമകളൊക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദിസ് മൂവി ഈസ് ഫോർ യു. റീൽസിക്കാണ് ആശ്രയ FM 90 കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സിനിമാ വിശേഷങ്ങൾ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു പേമാരിയായി പെയ്തിറങ്ങിയ മാന്ത്രിക ശബ്ദം, ആടുത്രയിലെ സുൽത്താനിലൂടെ നമ്മളെ കോരിത്തെറിപ്പിച്ച വാസറ്റൈൽ വോയിസ്.
2: ഭൂലോകം വെള്ളാനായി പോരണ സുൽത്താൻ, ഈ അംഗത്തിൽ തങ്കം പോൽ മിന്നുമൊരേ മാൻ.
1: പുതിയ കാലത്തെ ട്രെൻഡിംഗ് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ പാടി സംഗീത പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ പ്ലേ ബാക്ക് സിംഗർ അനില രാജീവ് എത്തുന്നു റെഡ് കാർപ്പറ്റിൽ.
3: ഹായ്, ഐ എം അനില രാജീവ്. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ പാട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനും വരുന്നുണ്ട്. എല്ലാരും കേൾക്കണേ.

0: check.
1: It's everything cinema.
2: പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. വിഷ്ണു ഉണ്ണികൃഷ്ണനെയും ബാലതാരങ്ങളെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കിരൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് റിവോൾവർ റിംഗോ.
3: 81-ലോ 82-ലോ ആണ് ഇന്ത്യാന ജോൺസ് എന്ന സിനിമ റിലീസ് ആവുന്നത്. അതിലൊരു ഫാൻ മെയ്ഡ് വേർഷൻ ഉണ്ട്. അതിന്റെ സീൻ ബൈ സീൻ അഡാപ്റ്റേഷൻ നമ്മളെ പോലുള്ള 3 കുട്ടികൾ, അതും അവരുടെ അവൈലബിൾ ആയ സാധനങ്ങൾ വെച്ച്.
4: മിന്നൽ മുരളി ആൾറെഡി വന്നതല്ലേ?
3: എടി ഈ മിന്നൽ മുരളി നമ്മളുടെ വേർഷൻ.
2: ഒരേ സമയം കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഇത്. കോഴിക്കോടിന്റെ മഹത്തായ സംഗീത പാരമ്പര്യത്തെ കുറിച്ചുള്ള നടൻ സുരാജ് വെഞ്ഞാറുമൂടിന്റെ ഹൃദ്യമായിട്ടുള്ള ഒരു വിവരണത്തോടു കൂടിയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കാലത്ത് കോഴിക്കോട് സജീവമായിരുന്ന സായാഹ്ന സംഗീത സദസ്സുകളിൽ അകമ്പടി തീർത്തിരുന്നത് ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിരുന്നു. കോഴിക്കോട്ടെ കടമുറികളുടെ തട്ടിൻ പുറങ്ങളെ അവർ സംഗീത സാന്ദ്രമാക്കിയിട്ടുണ്ടായിരുന്നു. അത്തരമൊരു ഭൂതകാലത്തിൽ നിന്ന് ഇന്ന് ആൽബങ്ങളുടെയും ഹോം സിനിമകളുടെയും കാലത്തിലേക്കുള്ള മാറിയ കോഴിക്കോടിന്റെ സംസ്കാരത്തെ കുറിച്ചാണ് സുരാജിന്റെ ആമുഖം. ഹോം സിനിമയുടെയും ആൽബങ്ങളുടെയും അണിയറയിലുള്ളവരുടെ ലക്ഷ്യം സിനിമയാണ്. സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചൊരു ഒന്നുമാകാതെ കാലിടറി പോയവരും കോഴിക്കോടുണ്ട്. ഹോം സിനിമകളും ആൽബങ്ങളും എടുത്ത് ജീവിതം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന കലാകാരനാണ് ചിത്രത്തിലെ നായകനായിട്ടുള്ള പ്രയേഷ്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. പ്രയേഷിന്റെ ലക്ഷ്യം സിനിമ തന്നെയാണ്. കടം മേടിച്ചും പലിശയ്ക്ക് പണം കൊടുത്തുമാണ് പ്രിയേഷ് മുന്നോട്ട് പോകുന്നത്. പ്രിയേഷിന്റെ സഹോദരിയുടെ മകൻ അവധിക്കാലം ആഘോഷിക്കാനായിട്ട് വീട്ടിലെത്തിയിട്ടുമുണ്ട്. അവന് നാട്ടിൻ പുറത്ത് ഒരു കുട്ടിപ്പട്ടാളം ഗ്യാങ്ങോടെ ഉണ്ട് കേട്ടോ. അവന്റെ കൂട്ടുകാരിൽ ഒരാളാണ് ഇയാൻ. വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തത്തെ തുടർന്ന് അന്തർമുഖനായിട്ട് മാറുന്ന ഫ്രണ്ട് ഇയാനെ ആ ഒരു പ്രതിസന്ധി മറികടക്കാനായിട്ട് കൂട്ടുകാർ ഒരു വഴി കണ്ടെത്തുകയാണ്. അവൻ ഏറ്റവും പ്രിയപ്പെട്ട മിന്നൽ മുരളി സിനിമയുടെ ഒരു ഫാൻ മെയ്ഡ് പതിപ്പിറക്കാനായിട്ട് അവർ തീരുമാനിക്കാനു.
3: അപ്പൊ പറ്റൂലേ?
5: പിന്നെ എനിക്ക് വട്ടല്ലേ നിന്റെയൊക്കെ മണ്ടകളിക്ക് കൂട്ടുവെക്കാൻ. അപ്പോ നിങ്ങൾ എനിക്ക് എത്ര തരും?
3: ഞങ്ങള് മാമനൊരു 2500 രൂപ വരും.
6: ഗോപ്രോ, ഹെലിക്യാമ്, ജിമ്മി ജിബ്, കയ്യിൽ 10 പൈസലും, എന്തൊക്കെ ആഗ്രഹങ്ങളാണ്.
2: ഈ ദൗത്യത്തിനായിട്ട് അവർ പ്രയേഷിനെ സമീപിക്കുകയാണ്. ആദ്യം എതിർത്തെങ്കിലും പ്രയേഷ് ആ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. പരിമിതമായിട്ടുള്ള ബഡ്ജറ്റിൽ പരിമിതമായിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിച്ച് സൂപ്പർ ഹീറോ സിനിമ നിർമ്മിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന പ്രിയേഷും കുട്ടിപ്പട്ടാളവും അവർക്ക് മുന്നിലേക്ക് വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കുന്നു എന്നതാണ് ഈ ഒരു സിനിമയുടെ ഇതിവൃത്തമായിട്ട് വന്നിട്ടുള്ളത്. ബിനു ശശിറാം, വിജിലേഷ് കാരയാട്, സാജു നവോദയ, ലാലു അലക്സ്, ഷൈനി സാറ, അൻഷ മോഹൻ, അഞ്ജലി നായർ, മെറീന മൈക്കൽ, സഞ്ജു ശിവറാം എന്നിവർക്കൊപ്പം ശ്രീപദ് യാൻ, ധ്യാൻ നിരഞ്ജൻ, ആദിശേഷ്, വിസാദ്, ആവണി എന്നീ ബാലതാരങ്ങളും ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്. സൂര്യഗ്രഹണത്തിനിടെ അമാനുഷിക ശക്തി ലഭിക്കുന്ന റിംഗോയുടെയും അവന്റെ കളിത്തോക്കിന്റെയും കഥ സിനിമയ്ക്കുള്ളിലെ സിനിമയായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല പ്രിയേഷിന്റെ വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളെയും സൂപ്പർ ഹീറോ സിനിമയുടെ ചിത്രീകരണത്തെയും സമാന്തരമായിട്ട് അവതരിപ്പിച്ചാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളും നർമ്മവും എല്ലാം ചേരുന്ന ഒരു ഫീൽ ഗുഡ് സിനിമയാണ് റിവോൾവർ റിംഗോ. മാസ് അല്ലെങ്കിലും 2 മണിക്കൂർ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു മാജിക് ഈ ഒരു സിനിമയ്ക്കുണ്ട്.
7: ഗൈസ്, ഞാൻ അന്ന് പറഞ്ഞ പോലെ അല്ല, എന്റെ കയ്യിൽ ശരിക്കും 10,000 രൂപയുണ്ട്.
2: രഞ്ജൻ രാജിന്റെ പാട്ടും പശ്ചാത്തല സംഗീതവും ഫൈസൽ അലിയുടെ ഛായാഗ്രഹണവും അയ്യൂബ് ഖാന്റെ ചിത്ര സംയോജനവും ചിത്രത്തിന് പൂർണ്ണത നൽകുന്നുണ്ട്. എന്തായാലും ഒരു കൊച്ചു ഫീൽ ഗുഡ് എന്റർടൈനിങ് മൂവി തന്നെയാണ് റിവോൾവർ റിംഗോ. തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള മൂവിയാണ് കേട്ടോ ഇത്. അപ്പോ ഈ സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാകട്ടെ ഇനി റീൽ ചെക്കിൽ.

0: பாபம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: check.
1: It's everything cinema.
2: പബ്ലിക്കിന് പ്രീമിയർ ഷോ വെച്ച് സിനിമ റിലീസ് ചെയ്യാനായിട്ട് ചില്ലറ ധൈര്യം പോരാ. അതും നവാഗതനായിട്ടുള്ള ഒരാളുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സിനിമ. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത അതിരടിക്ക് അത്തരമൊരു ആത്മവിശ്വാസം നൽകുന്നത് ആ സിനിമയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്നവരുടെ പേരുകളാണ്. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ. ആ സംഘത്തിന്റെ ആരാധകർക്ക് ആറാടാനുള്ളതെല്ലാം ഒന്നിച്ചു ചേർത്തൊരു സിനിമയാണ് അതിരടി. ലോജിക്കൊന്നും നോക്കാതെ ഒരു ഓളത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു സെലിബ്രേഷൻ മൂവി. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റീൽ ചെക്കിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റീൽ ചെക്ക്, ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
3: രണ്ട് വർഷമായിട്ട് മുടങ്ങി കിടക്കുന്ന ആരോൺ ബസ് ഞാൻ ഏറ്റെടുത്ത് നിർത്തിയാൽ എന്റെ കേപ്പബിലിറ്റി എനിക്ക് മനസ്സിലാവും.
4: മുടങ്ങി കിടക്കുന്ന ബെസ്റ്റ് എടുത്ത നീ ആരും ജഗന്നാഥൻ.
2: ബേസിൽ ജോസഫിന്റെ ഔട്ട് ആൻഡ് ഔട്ട് ഷോ ആണ് അതിരടി എന്ന സിനിമ. താരം അവതരിപ്പിക്കുന്ന സാം കുട്ടി എന്ന സാം ബോയ് അമിത ആത്മവിശ്വാസത്തിനും കയ്യും കാലും വെച്ച ഒരു അവതാരമാണ്. എന്നാൽ വെറുമൊരു ഷോ ഓഫ് കഥാപാത്രമായിട്ട് ഒതുങ്ങുന്നില്ല ബേസിലിന്റെ സാം ബോയ്. അഴുക്കച്ചക്കൻ എന്ന് പരിഹസിച്ചവരെ കൊണ്ട് അത്ര അഴുക്കച്ചക്കനൊന്നുമല്ല എന്ന് പറയിപ്പിച്ചെടുക്കാനായിട്ട് സാം ബോയ് നടത്തുന്ന വലിയൊരു പണിയുണ്ട്. അതാണ് സിനിമയുടെ ആകെ തുക എന്ന് പറയുന്നത്. ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ മുടങ്ങിക്കിടക്കുന്ന ഒരു കോളേജ് ഫെസ്റ്റ്, അത് ഏറ്റെടുത്ത് നടത്താനായിട്ട് അഹോരോത്രം പരിശ്രമിക്കുന്ന യുവാവ്, അയാളെ വേട്ടയാടുന്ന ഭൂതകാലം. ആറാം തമ്പുരാൻ സിനിമയുടെ കഥാന്തവിനെ ഒരു ജെൻസി സെറ്റപ്പിൽ പുനരവതരിപ്പിച്ചിരിക്കുകയാണെന്ന് തോന്നിപ്പിക്കും വിധമാണ് അതിരടിയുടെ പ്രമേയവും അവതരണവും. അതിനെ കംപ്ലീറ്റ് ഫൺ എന്റർടൈനർ ആക്കുന്നത് ബേസിൽ ജോസഫ് തന്നെയാണ്. എന്നാൽ സിനിമയിലെ മാസ് എലമെന്റ് വർക്ക് ചെയ്യുന്നത് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന തോട്ടക്കുട്ടൻ അഥവാ ശ്രീകുട്ടൻ വെള്ളയാണി എന്ന കട്ട ലോക്കൽ ഗുണ്ടയുടെ കഥാപാത്രത്തിലൂടെ. ഇമോഷണൽ എലമെന്റ് ലീഡ് ചെയ്യുന്നത് വിഷ്ണു അഗസ്റ്റയുടെ കഥാപാത്രവുമാണ്. സർപ്രൈസ് ഫണ്ണായിട്ട് നമ്മുടെ വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും കൂടി കളഞ്ഞെറിയുന്ന സമയത്ത് അതിരടിയുടെ ഫൺ മോഡ് ടോപ്പ് ഗിയറിലേക്ക് എത്തുന്ന ഒന്ന് തന്നെയാണ്. വിനീത് ശ്രീനിവാസനെയും ഷാൻ റഹ്മാനെയും ഒരു വശത്ത് ട്രോളും മോഴും അവരുടെ സിനിമകളിലെ റെഫറൻസുകൾ വിദഗ്ധമായിട്ട് സിനിമയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പെർഫോമൻസിൽ ആദ്യം കൈയ്യടി നേടുന്നത് ബേസിൽ ജോസഫ് തന്നെയാണ്. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിട്ട് വിശ്വസനീയമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് താരം കാഴ്ചവെച്ചിരിക്കുന്നത്.
4: ഈ ഫെസ്റ്റ് നടന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലെങ്കിൽ ഫെസ്റ്റ് നടക്കുന്നോണ്ട് ഒരുപാട് ഗുണമുണ്ട്. ഈ തട്ടിന്റെ ക്ലാസ് കട്ടിയാ സ്പോൺസേഴ്സിനെ പിടിക്കാൻ കറങ്ങി
5: നടക്കാം.
4: ഈ ഫെസ്റ്റിന് വേണ്ടി സ്വന്തം പഠനം പോലും മാറ്റിവെച്ച് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട സാങ്കുട്ടിയാണ്.
2: ഈ കഥാപാത്രത്തിനായിട്ട് ചെയ്തിട്ടുള്ള ബോഡി ട്രാൻസ്ഫോർമേഷൻ സിനിമയിലെ മിഴിവോടെ തന്നെ കാണാനായിട്ട് സാധിക്കും. കോളേജിലെ 4 വർഷങ്ങൾക്കിടയിൽ ആ കഥാപാത്രത്തിന് ശാരീരികവും മാനസികവുമായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളെയും നല്ല രീതിയിൽ ബേസിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. അതേസമയം തന്നെ പെർഫോമൻസിൽ ഞെട്ടിക്കുന്നത് നമ്മുടെ ടൊവിനോ തോമസ് ആണ് കേട്ടോ. അക്കാ തിരുവനന്തപുരം സ്ലാങ്ങിൽ കട്ട ലോക്കൽ ആയിട്ടൊരു ടെറർ ഫീൽ എടുപ്പിക്കാനായിട്ട് ടൊവിനോ തോമസിന് കഴിഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണെങ്കിൽ പോലും ആ കഥാപാത്രത്തിന് കൃത്യമായിട്ടുള്ള സ്പേസ് നൽകുന്നുണ്ട് അതിരടി എന്ന സിനിമയില്. ടൊവിനോയുടെ ഇടി മാത്രമല്ല രസികൻ പാട്ടുകളും ആരാധകർക്ക് നല്ലൊരു വിരുന്ന് സമ്മാനിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അതിരടി എന്ന സിനിമയുടെ ഹൃദയം വിഷ്ണു അഗസ്റ്റ്യ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. കോളേജ് പഠന കാലത്ത് അയാൾക്കുണ്ടാകുന്ന ട്രോമ എങ്ങനെയാണ് അയാളെ മാറ്റിമറിക്കുന്നതെന്ന് ഹൃദ്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് ഈ സിനിമയിലൂടെ. ദർശന രാജേന്ദ്രനുമായിട്ട് വളരെ കുറച്ചു സീനുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം അത്രയും കുറഞ്ഞ സീനുകളിൽ തന്നെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിന് കാരണം തന്നെ ഇരുവരുടെയും മികച്ച പെർഫോമൻസ് തന്നെയാണ് കേട്ടോ. ചെറുതാണെങ്കിലും മനോഹരം എന്ന് വിളിക്കാനായിട്ട് കഴിയുന്ന നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ചില ആൾക്കാരുണ്ട് അതിരടി എന്ന സിനിമയിൽ. അതിൽ മുൻപിൽ നിൽക്കുന്നത് ബേസിലിന്റെയും ദർശനയുടെയും ഒക്കെ അച്ഛന്മാരായിട്ട് അഭിനയിക്കുന്ന താരങ്ങളാണ് കേട്ടോ. വേട്ടമൃഗം നല്ല തീമാണ് എന്ന ഡയലോഗിലൂടെ റൈഫൽ ക്ലബ്ബിൽ കയ്യടി നേടിയിട്ടുള്ള കിരൺ പീതാംബരനാണ് ദർശനയുടെ അച്ഛനായിട്ട് എത്തുന്നത്. വിഷ്ണു അഗസ്റ്റയുടെയും ബേസിലിന്റെയും അച്ഛനായിട്ട് എത്തുന്നത് വിഖ്യാത സിനിമറ്റോഗ്രഫർ പി സുകുമാറാണ്. കഥാപാത്രത്തിന്റെ ആത്മാവ് അറിഞ്ഞുള്ള പ്രകടനങ്ങളായിരുന്നു ഇരുവരും കാഴ്ചവെച്ചത്.
6: പക്ഷെ അനിയ വില്ലന്മാർക്ക് കൈയടി കിട്ടുന്ന കാലമാണ്.
7: തോണ്ടിപ്പിച്ച് കളിക്കേണ്ട ആളാണോ അവൻ? ക്രിമിനലാണോ അവൻ? ക്രിമിനൽ.
8: ഊമാനം പൂത്തുലഞ്ഞേ
7: ഗാനഗുണ്ടാണോ അവൻ? ഗാനഗുണ്ട.
8: മിഴികൾ നനയല്ലേ
9: അടിക്കണതല്ല മാസം.
0: ഉത്സവത്തിന്റെ ഭാഗമായി നമ്മളൊരു കുഞ്ഞ് കലാപരിപാടി ഒരുക്കിയിട്ടുണ്ട്.
3: പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ
6: ഇന്ന് വൈകിട്ട് കൃത്യം 8 മണിക്ക്
2: നിയാസ് ബക്കറും നല്ലൊരു വേഷത്തിൽ എത്തുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. ഡെലുവായിട്ട് പ്രേക്ഷക ഹൃദയം കീഴടക്കിയിട്ടുള്ള റിയ ഷിബു പക്വമായിട്ടുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ക്യൂട്ട്നെസ് വാരി വിതറുന്ന നായികയിൽ നിന്ന് വേറിട്ട് നിന്നു റിയയുടെ സ്വാതി ആർ കൃഷ്ണ എന്ന ക്യാരക്ടർ. ആൻഡ് ഇത് മാത്രമല്ല കേട്ടോ, കാസ്റ്റിംഗിലെ ചില സർപ്രൈസുകളും സിനിമയിലുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള കാട്ടാക്കട അണ്ണനും ശാന്തിവിള ദിനേശനും മഹേഷ് കുഞ്ഞുമോനും ഒക്കെ രസികനായിട്ടുള്ള വേഷങ്ങളിൽ ഇവിടെ വന്നു പോകുന്നുണ്ട്. വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും ദേവനും എല്ലാം അവരായിട്ട് തന്നെയാണ് സിനിമയിൽ എത്തിയിട്ടുള്ളത്. ദേവൻ ഒരു സിനിമാ റെഫറൻസിന്റെ ആവർത്തനത്തിൽ മാത്രം ഒതുങ്ങുന്ന സമയത്ത് കംപ്ലീറ്റ് ഫൺ റൈഡ് ആണ് നമ്മുടെ വിനീതും ഷാനും ചേർന്ന് കാഴ്ചവെക്കുന്നത്. സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ഡയലോഗിലെ പരാമർശത്തിലൂടെ ധ്യാൻ ശ്രീനിവാസനും കൈയേട് നേടുന്നുണ്ട് കേട്ടോ. പ്രേക്ഷകർക്ക് ഗംഭീര സർപ്രൈസ് ആയിട്ട് ഒരു ജെൻസി താരവും സിനിമയിൽ എത്തുന്നുണ്ട്. പടയോട്ടം, മിന്നൽ മുരളി എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്തായിട്ടുള്ള അരുൺ അനിരുദ്ധിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണ് അതിരടി എന്ന സിനിമ. സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയാണ്. പഴയതും പുതിയതുമായിട്ടുള്ള പാട്ടുകളെ നല്ല രീതിയിൽ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് വിഷ്ണു. രാമകഥ ഗാനലയം എന്ന പാട്ടൊക്കെ വേറെ ലെവലിലാണ് സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ക ക്യാമ്പസ് സിനിമയുടെ ടെംപ്ലേറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നാണെങ്കിലും ക്യാമ്പസ് ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് കണക്ട് ചെയ്യാവുന്ന ഒരുപാട് എലമെന്റ്സ് ഈ ഒരു സിനിമയിലുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ കൂട്ടുകാരും ഒന്നിച്ച ആർപ്പ് വിളികളോടെ അർമാദിച്ചിരുന്ന് കാണാവുന്ന വൺ ടൈം വാച്ചബിൾ സിനിമയാണ് അതിരടി. അപ്പോ ഈ സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി റീൽ ചെക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Real Check. It's everything cinema.
1: യെസ്, അങ്ങനെ റിയൽ ചെക്കാണ് ആശ്രയ എഫ് എം 90-ൽ കൂടെയുള്ളത്. ആർ ജെ അനാമികയാണ്. പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് കേട്ടോ റിയൽ ചെക്കിൽ. നീതിപീഠം അവഗണിക്കുന്നവർക്ക് വേണ്ടി നീതി ദേവത തന്നെ കോടതിയിൽ വാദിക്കാൻ വന്നാൽ എങ്ങനെയായിരിക്കും? നമ്മുടെ സൂര്യ നായകനാക്കി ആർ ജെ ബാലാജി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് കറുപ്പ്.
2: இவங்கள பாதி பேர் லாயரே கிடையாது, பேபி கண்ணனோட கட்ட பஞ்சாயத்து டீம். இப்படியே எத்தனை நாள் இருக்க போற? ஒரு நாள் இந்த இடம் மாறாமையா போகும்.
3: இது என் இடம், என் கோர்ட்.
1: ഈ ഒരു സിനിമ ഫാന്റസി കോഡ് റൂം എന്റർടൈനിങ് മൂവിയാണ്. കാശിന്റെയും ഗുണ്ടകളുടെയും സ്വാധീനത്തില് ജഡ്ജിയെ പോലും പോക്കറ്റിലിട്ട് നടക്കുന്ന ക്രൂരനും സൂത്രശാലിയുമായിട്ടുള്ള ബേബി കണ്ണൻ എന്ന അഭിഭാഷകനും കോടതി വളപ്പിനരികിലുള്ള കോവിൽ ദൈവമായിട്ടുള്ള കറുപ്പ് സ്വാമിയും തമ്മിലുള്ള നിയമ പോരാട്ടത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് കറുപ്പ്. പ്യൂൺ മുതൽ ജഡ്ജി വരെ കൈക്കൂലി മേടിക്കുന്ന ഈ കോടതിയിൽ ദൈവത്തിന്റെ ശക്തികളൊന്നും ഉപയോഗിക്കാതെ കേസ് വാദിച്ച് ജയിക്കണമെന്ന ബേബി കണ്ണന്റെ പന്തയത്തിൽ പോരാട്ടത്തിനിറങ്ങാണ് വേട്ടേ കറുപ്പൻ എന്ന കറുപ്പ് സ്വാമി. മകളുടെ കരൾ രോഗത്തിന്റെ തുടർ ചികിത്സയ്ക്കായിട്ട് കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് വരുന്ന വഴി സാമ്പത്തികമായിട്ട് പറ്റിക്കപ്പെടുന്ന സാധുക്കളായിട്ടുള്ള ഒരച്ഛന്റെയും മകളുടെയും കേസാണ് സ്വാമി ഏറ്റെടുക്കുന്നത്. പോലീസ് പോലും അവരെ കൈയൊഴിയുന്ന സമയത്ത് ആ അച്ഛനും മകൾക്കും പിന്നീടുള്ള ആശ്രയം കോടതിയാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ തങ്ങൾക്ക് നീതി കിട്ടും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കോടതിയിൽ പക്ഷേ അവരെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ പരീക്ഷണങ്ങളായിരുന്നു. കുശാഗ്ര ബുദ്ധിയും അഴിമതിയും കൈക്കൂലിയും നിറഞ്ഞ ഈ കറുത്ത കൂട്ടത്തിനിടയിൽ നിന്ന് അച്ഛനും മകൾക്കും നീതി മേടിച്ചു കൊടുക്കാൻ കറുപ്പുസ്വാമിക്കാകുമോ എന്നതാണ് സിനിമയുടെ ആദ്യ പകുതി പറയുന്നത്. ഇന്ദ്രൻസും അനക്കയുമാണ് കേട്ടോ അച്ഛനും മകളുമായിട്ട് എത്തുന്നത്. ഇരുവരും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ സിനിമയിലെ കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ദ്രൻസിന്റെ അഭിനയം എടുത്തു പറയേണ്ട ഒന്നുകൂടിയാണ്.
4: ஆமா, நீங்க யாரு? உங்களை இந்த கோட்ல நான் பார்த்ததே இல்லையே.
3: வெல்கம்.
1: ആദ്യ പകുതിയിൽ മറ്റാരേക്കാളും സ്ക്രീൻ സ്പേസ് ഉള്ളതും ഇന്ദ്രൻസിന് തന്നെയാണ്. ആ കഥാപാത്രത്തോട് വൈകാരികമായിട്ടുള്ള കണക്ഷൻ പ്രേക്ഷകർക്കും ഉണ്ടാകുന്നുണ്ട്. കോടതി നടപടികളിലെ നൂലാമാലകൾ പറഞ്ഞ് വക്കാലത്ത് എടുത്തു വലിപ്പിക്കുന്ന വക്കീലന്മാരുടെ കള്ളത്തരവും ഇതിനിടയിൽ നട്ടം തിരിയുന്ന സാധാരണക്കാരുടെ ദയനീയ അവസ്ഥയും ഒക്കെ മികവോടെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് കറുപ്പ് എന്ന സിനിമയിലൂടെ. ബേബി കണ്ണനായിട്ട് ആർ ജെ ബാലാജി എത്തുന്ന സമയത്ത് കറുപ്പ് സ്വാമിയായിട്ട് നമ്മുടെ സൂര്യ എത്തുന്നുണ്ട്. ഇവർ തമ്മിലുള്ള കോമ്പോ സീക്വൻസുകളും ആകർഷണ ഘടകങ്ങൾ തന്നെയാണ്. അതുമാത്രമല്ല, അത്യുക്രിം ഫ്രെയിമുകളാണ് സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കറുപ്പ് സ്വാമിയുമായിട്ടുള്ള ഇൻട്രോ സീൻസ് VFX ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരെ ആവേശത്തിൽ ആഴ്ത്തുന്ന ഒന്നുകൂടിയാണ്. ഇങ്ങനെ മാസും ക്ലാസും ഇമോഷനും സമാസമം ചേർന്ന് പോകുന്ന ആദ്യ പകുതിയിൽ നിന്ന് രണ്ടാം പകുതി എത്തുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ്. സിനിമയുടെ കഥയിൽ പ്രേക്ഷകർക്കുള്ള ഇമോഷണൽ കണക്ഷനും അതോടെ നഷ്ടമാകാറുണ്ടോ? രണ്ടാം പകുതിയിൽ സൂര്യയുടെ കഥാപാത്രത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള മാസ് നിമിഷങ്ങളുടെ അതിപ്രസരമാണെന്ന് തന്നെ പറയാം. വില്ലനായിട്ടെത്തുന്ന ആർ ജെ ബാലാജിയുടെ പ്രകടനം തുടക്കം പ്രശസ്തീയമാണെങ്കിലും അവസാനത്തേക്ക് അടുക്കുന്ന സമയത്ത് അത് വെറും പ്രഹസനമായിട്ട് മാറുന്നുണ്ട്. തിരക്കഥയിൽ ഉണ്ടായിരുന്ന ആദ്യ പിരിമുറുക്കവും വേഗതയും പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയാണ്. കറുപ്പ് സ്വാമിയാകാനായിട്ട് സൂര്യ എടുത്തിട്ടുള്ള പ്രയത്നം പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. വ്യത്യസ്ത ഗെറ്റപ്പ് ചേഞ്ചുകളിൽ എത്തുന്ന നടൻ തന്റെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് കഥാപാത്രമായിട്ട് സ്ക്രീനിൽ എത്തുന്നുണ്ട്.
5: കടവുളെ വന്നാലും കോർട്ട് പ്രൊസീജിയർ മാറ്റാൻ മുടിയാതാ. വന്നിട്ടണ്ടാ, ഇനിമേ സമ്മ അടി അടിക്ക പോറേ.
4: ஓ, வந்திருக்கிறது வெள்ளக்கார சாமி, அது கூட பாவம் உனக்கு கேட்கலாம். இது கருப்புடா, கருப்பண்ண சாமி கண்ட துண்டமா வெட்டி கசக்கி போட்டுடா.
5: பாய், என்ன பண்ண போற நீ? இனிமே கிரிக்கெட்ல கமெண்ட்ரி சொல்ற வேலைக்கு போறியா? அதுக்கு ஏதோ கிரிக்கெட் தெரியுமா?
1: നായികയായിട്ടെത്തുന്ന തൃഷിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് തന്നെ പറയാം. തൃഷിക്ക് മാത്രമല്ല, സ്വാസിക, ശിവദ, നാട്യ സുബ്രഹ്മണ്യം, മൻസൂർ അലിഖാൻ, അങ്ങനെ സിനിമയിൽ വരുന്ന ഈ പ്രമുഖ താരങ്ങൾക്കൊന്നും പ്രത്യേകിച്ചും യാതൊന്നും ചെയ്യാനില്ല എന്ന് തന്നെ പറയാം. ഹായ് അഭ്യങ്കരാണ് സിനിമയുടെ മറ്റൊരു കരുത്ത് എന്ന് പറയുന്നത്. കഥാപാത്രത്തിന്റെ മാസ് എലവേഷൻ അനുസരിച്ചുള്ള തകർപ്പൻ സംഗീതമാണ് ചിത്രത്തിലുടനീളം സായ് നൽകിയിട്ടുള്ളത്. 150 മിനിറ്റാണ് ഈ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സൂര്യ ആരാധകർക്ക് ആഘോഷിക്കാനായിട്ടുള്ള ഒരുപാട് മാസ് എലമെന്റ്സ് ചിത്രത്തിലെ നിരവധിയാണ്. സോ ഈ സിനിമയിലെ ഒരു അടിപൊളി കലക്കൻ പാട്ട് കേൾക്കാം ഇനി റീൽ ചെക്കിൽ.

0: check.
1: It's everything. Cinema.
0: സിനിമകളുടെ വിശേഷങ്ങളാണ് റീൽ ചെക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ ലോകേഷ് കനകരാജ് നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഡി സി.

0: எங்கேயாவது போன்னு சொன்ன போ.
1: സ്വന്തം സിനിമകളിലെ നായകന്മാരെ പുനഃസൃഷ്ടിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ നമ്മുടെ ലോകേഷ്. മുടിയും താടിയും നീട്ടി വളർത്തി ദേവദാസ് എന്ന കഥാപാത്രമായിട്ടാണ് നമ്മുടെ ലോകേഷ് എത്തുന്നത് കേട്ടോ. ഒരു പരുക്കൻ ലുക്കിലാണ് ലോകേഷ് എത്തുന്നത്. ആൻഡ് സിനിമയിലെ നായികയായിട്ട് എത്തിയിട്ടുള്ളത് വാമികയാണ്. ഒരു പ്രതികാര കഥയാണ് ഈ സിനിമ പറയുന്നത് എന്നുള്ള സൂചനയാണ് സിനിമയുടെ ട്രെയിലർ നൽകുന്നത്. അതുമാത്രമല്ല നമ്മുടെ അനുദത്തിന്റെ ബീജിയുമാണ് ട്രെയിലറിന്റെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അരുൺ മധേശ്വരൻ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സൺ പിക്ചേഴ്സ് ആണ്. ചിത്രം കാൻ ഫെസ്റ്റിവലില് പ്രീമിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ്റ്റലാണ് ലോകേഷ് ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. സിംഗപ്പൂർ സലൂൺ എന്ന സിനിമയിലും അതിഥി താരമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ശ്രുതി ഹാസനൊപ്പം ഒരു ആൽബത്തിലും പ്രധാന വേഷത്തിൽ നമ്മുടെ ലോകേഷ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
2: സേഫ് ഔട്ട് പോരെ.
1: അപ്പൊ നമ്മുടെ ലോകേഷ് ഇനി നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് DC. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് തിരിക്കാം. റിയൽ ചിക്കൻ ആശ്രയ FM 90 എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

റെസ്റ്റ് ഇൻ പീസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

base. நான் ஆட் பாக்குறீங்களா? சே அடே, ஐயோ ஜானிக்கு வாய்ஸ் வா.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു പേയ്മാരിയായി പെയ്തിറങ്ങിയ മാന്ത്രിക ശബ്ദം. ആടുത്രയിലെ സുൽത്താനിലൂടെ നമ്മളെ കൗരുത്തെറിപ്പിച്ച വാസറ്റൈൽ വോയിസ്.
1: ഭൂലോകം വെള്ളാനായി പോരണ സുൽത്താൻ, ഈ അംഗത്തിൽ തങ്കം പോൽ മിന്നും ഒരേ മാൻ.
0: പുതിയ കാലത്തെ ട്രെൻഡിംഗ് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ പാടി സംഗീത പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ പ്ലേ ബാക്ക് സിംഗർ അനില രാജീവ് എത്തുന്നു റെഡ് കാർപ്പറ്റിൽ.
2: ഹായ്, ഐ ആം അനില രാജീവ്. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ പാട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനും വരുന്നുണ്ട്. എല്ലാരും കേൾക്കണേ.

0: Check.
1: It's everything. Cinema.
2: ബരേലിക്ക് ബർഫി, നിൽപത്തി, സനാത എന്നീ ബോളിവുഡ് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായിട്ടുള്ള സംവിധായക അശ്വിനി അയ്യർ തിവാരിയുടെ ഏറ്റവും പുതിയ സിനിമയാണ്
3: സിസ്റ്റം.
2: അശ്വിനി സംവിധാനം ചെയ്തിട്ടുള്ള നിൽപത്തി സനാഥ മലയാളത്തിൽ മഞ്ജു വാര്യരുടെ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുള്ള ഉദാഹരണം സുജാത എന്ന ചിത്രമായിട്ട് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മെയ് 22 മുതൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള 240-ൽ അധികം രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും ഇന്ത്യയിലെ ആമസോൺ പ്രൈം വീഡിയോയിലെ സിസ്റ്റം സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ബവേജ സ്റ്റുഡിയോസിന്റെ ബാനറിൽ പമ്മി ബവേജ, ഹർമൻ ബവേജ, സ്മിത ബാലിംഗ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അശ്വിനി അയ്യർ തിവാരി, തസ്നിം ലോ ഖണ്ടാല, അക്ഷത് ഖേൽഡിയാൽ എന്നിവർ ചേർന്നിട്ടാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്.
4: അമീരീ കേ ഷോർ മേ ഗരീബ് കി ആവാസ് ഖോ ജാതി ഹൈ.
2: സൊനാക്ഷി സിൻഹ, ജ്യോതിക, ആശുതോഷ് ഗോവാരിക്കർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ഈ സിനിമയിൽ പ്രീതി അഗർവാൾ, ആദിനാഥ് കൊഥാരെ, ആശ്രിയ മിശ്ര, ഗൗരവ് പാണ്ഡെ, സൈൻദീപ് ഗുപ്ത എന്നിവരും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്. സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളും അധികാരത്തിന്റെ സ്വാധീനവും ശക്തമായിട്ട് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ, സിസ്റ്റം സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുന്നത്.
5: തുമ്മേ നീ ലഗ്താ കോച്ച് ഇൻസാഫ് ദേ പാതേ
6: യേ ഇൻസാഫ് ജോ ഹൈ നാ മാഡം യേ ഭഗവാൻ കി തരഹ ഹൈ ബഹുത് മുശ്കിൽ സേ മിൽതാ ഹൈ.
2: അപ്പൊ നമ്മുടെ സൊനാക്ഷി സിൻഹയും ജ്യോതികയും നേർക്കുനേർ എത്തുന്ന ത്രില്ലിംഗ് കോർട്ട് റൂം സിനിമയാണ് സിസ്റ്റം. റിയൽ ചെക്കിലൂടെ സിനിമാ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി റിയൽ ചെക്കിൽ.

0: close to me? Or is it all destiny? Destiny, don't lie to me.
1: You are listening to Ashray FM 90, Nadinupam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായതാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90
2: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
1: കേൾക്കാൻ മറക്കല്ലേ.

0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: check.
1: It's everything cinema.
0: യെസ് അങ്ങനെ പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. ഹോളിവുഡ് സംവിധായകനായിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ദ ഒഡീസി.
2: A son.
3: And then what?
2: We won the war.
0: ഓസ്കർ ചിത്രം ഓപ്പൺ ഹൈമറിന് ശേഷം നോളൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് കേട്ടോ ഇത്. കംപ്ലീറ്റ് ആയിട്ടും ഐമാക്സ് ഫിലിം ക്യാമറകളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ വാണിജ്യ കൊമേഴ്ഷ്യൽ സിനിമ കൂടിയാണ് ഇത്. ഹോമറിന്റെ ഇതിഹാസ ഗ്രീക്ക് പുരാണമായിട്ടുള്ള ഒഡീസി അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നത്. ട്രോജൻ യുദ്ധത്തിന് ശേഷം ഭാര്യ പെനലോപ്പിനടുത്തേക്ക് പോകുന്ന ഇതാക്കയിലെ രാജാവായിട്ടുള്ള ഒഡീഷ്യസിന്റെ ക്ലാസിക് കഥയാണ് ഈ സിനിമ പറയുന്നത്. നോളന്റെ എപ്പിക് ആക്ഷൻ ഫാന്റസിയിലെ നടൻ മാറ്റ് ഡാമൺ നിത്യനായകനായിട്ടുള്ള ഒഡീഷ്യസ് ആയിട്ട് അഭിനയിക്കും. ടോം ഹോളണ്ട്, ആനി ഹത്തോ, ജോൺ ബെർത്താൽ, സെന്റായ, ലുപിറ്റ നോങ്കോ, റോബർട്ട് പാറ്റിൻസൺ, ചാർലിസ് തെറോൺ, മിയ ഗോത്ത് എന്നിവരാണ് സിനിമയിലെ പ്രധാന വേഷത്തിൽ
2: എത്തിയിട്ടുള്ളത്. Bringing it all.
0: 2008-ലെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ദ ഡാർക്ക് നൈറ്റിലാണ് നോളൻ ആദ്യമായിട്ട് ഐമാക്സ് ഫോർമാറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില ആക്ഷൻ സീക്വൻസുകൾ മാത്രം ചിത്രീകരിക്കാനായിട്ടാണ് അന്ന് ഐമാക്സ് ക്യാമറകൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹോളിവുഡിൽ ഈ ടെക്നിക് യൂസ് ചെയ്യുന്ന ആദ്യത്തെ ചിത്രം കൂടിയായിരുന്നു ദ ഡാർക്ക് നൈറ്റ്. പിന്നീട് ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലാർ, ടെനറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലും നോളൻ ഐമാക്സ് ക്യാമറകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് യൂണിവേഴ്സൽ പിക്ചേഴ്സ് ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ട്രോജൻ യുദ്ധത്തിന് ശേഷം ഗ്രീസിന്റെ നിർണായകമായിട്ടുള്ള വിജയം ഉറപ്പാക്കിയിട്ടുള്ള ഇതാക്കയിലെ രാജാവായിട്ടുള്ള ഒഡീസിയസിനെ ദീർഘവും ദുർഘടം പിടിച്ചതുമായിട്ടുള്ള മടക്കയാത്രയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഇതാക്കയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളുമാണ് ഈ സിനിമയിലെ ഇതിവൃത്തമായിട്ട് വന്നിട്ടുള്ളത്. ഹോമറിന്റെ തന്നെ നോവലിനെ ആസ്പദമാക്കിയിട്ട് 2004-ൽ ഒരുക്കിയിട്ടുള്ള ട്രോയ് എന്ന സിനിമയിൽ ഷോൺ ബെൻ ആയിരുന്നു ഒഡീസിയസിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു സിനിമ 2026 ജൂലൈ 17 തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. എന്തായാലും കംപ്ലീറ്റ് ആയിട്ടും ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള നോളന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഒഡീസി. സോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് തിരിക്കാം. എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷത്തോടുകൂടി ഇന്നത്തെ റിയൽ ചെക്കിൽ നിന്നും എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ റിയൽ ചെക്കിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: Good evening and welcome to Sanjari on Asraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സഞ്ചാരിയുമായിട്ട് ദാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനുഷയാണ് കേട്ടോ.
1: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
0: അപ്പൊ ഈ ഒരു വൈകുന്നേരം സഞ്ചാരിയിലൂടെ ഒരു അടിപൊളി യാത്ര പോകാനായിട്ട് എല്ലാവരും ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും ആലപ്പുഴയിലൂടെ, ആലപ്പുഴയുടെ തന്നെ വിവിധ ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ആലപ്പുഴയുടെ ഹൃദയമിടിപ്പ് റിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്കാണ്. കായൽക്കാറ്റിന്റെ കുളിരും വള്ളംകളിയുടെ ആവേശവും മാത്രമല്ല, മനസ്സിന് ഒരല്പം ശാന്തിയും പോസിറ്റീവ് എനർജിയും ഒക്കെ തരുന്ന ഒരിടമാണ് കേട്ടോ ഇത്. നമ്മുടെ സ്വന്തം മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രം. ആലപ്പുഴ നഗരത്തിന്റെ മധ്യത്തിൽ ആൾത്തിരക്കുകൾക്കിടയിലും ഒരു ശാന്തതയുടെ കാവലായിട്ട് നിൽക്കുകയാണ് മുല്ലയ്ക്കലമ്മ. മുല്ലപ്പൂക്കളുടെ ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടത്. പണ്ട് ഈ പ്രദേശം മുഴുവൻ സുഗന്ധം പരത്തുന്ന മുല്ലത്തോട്ടമായിരുന്നു കേട്ടോ, അങ്ങനാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുല്ലയ്ക്കൽ എന്ന പേര് വന്നത് തന്നെ. കാറ്റിൽ അലിഞ്ഞു ചേരുന്ന ആ പഴയ മുല്ലപ്പൂക്കളുടെ സുഗന്ധം ഇന്നും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പടർന്നു പിടിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? പ്രതിഷ്ഠ ഒരു രൂപത്തിലാണെങ്കിലും ഭക്തർ അമ്മയെ രണ്ട് ഭാവങ്ങളിലാണ് ആരാധിക്കുന്നത്. രാവിലെ ദുർഗാദേവിയായും വൈകുന്നേരം അന്നപൂർണേശ്വരിയായും അമ്മ ഭക്തരെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മനസ്സ് നിറയും, ജീവിതത്തിൽ ഐശ്വര്യം വരും, അതൊക്കെയാണ് വിശ്വാസം. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലാണ് കേട്ടോ ഇവിടുത്തെ മറ്റൊരു ഭംഗി. മഴയും വെയിലും മഞ്ഞുമൊക്കെ ഏറ്റു നിൽക്കുന്ന അമ്മയുടെ ആ വിഗ്രഹം കാണുന്നത് തന്നെ മനസ്സിന് ഒരു പ്രത്യേക ഭക്തിയും കുളിർമയും ഒക്കെ നൽകുന്ന കാഴ്ചയാണ്. ആലപ്പുഴക്കാരുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് മുല്ലയ്ക്കൽ ചിറപ്പ്. വൃശ്ചിക മാസത്തിലെ ആ 41 ദിവസങ്ങൾ ആലപ്പുഴ നഗരം മുഴുവൻ ഉത്സവ ലഹരിയിലായിരിക്കും. കാവടിയാട്ടവും ചെണ്ടമേളവും ദീപാലങ്കാരങ്ങളുമായി മുല്ലയ്ക്കൽ തെരുവ് ഉണരുമ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവരും ആ ആഘോഷത്തിന്റെ ഭാഗമാകും. അതാണ് ഈ മണ്ണിലെ ഒത്തൊരുമയുടെ ഭംഗി. നിങ്ങൾ ആലപ്പുഴ സന്ദർശിക്കാൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും അടുത്തിട്ടും ഇതുവരെ അവിടെ പോയിട്ടില്ല എങ്കിൽ, ഒരു വൈകുന്നേരം ആ മുല്ലയ്ക്കൽ നടയിലൊന്ന് പോയി നിൽക്കണം. ആ ദീപാരാധനയും കണ്ട് തൊഴുത് നിൽക്കുമ്പോൾ മനസ്സിലേക്ക് പെയ്യുന്ന ഒരു സമാധാനമുണ്ട്, അത് അനുഭവിച്ചു തന്നെ അറിയണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9958731115.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

സഞ്ചാരി യുവർ ട്രാവൽ പാർട്ട്ണർ. മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് പിന്നിൽ ചെമ്പകശ്ശേരി രാജാവുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് കേട്ടോ. ഒരിക്കൽ ചെമ്പകശ്ശേരി രാജാവ് തന്റെ സൈന്യത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഈ പ്രദേശത്ത് വിശ്രമിക്കാനിടയായി. അന്ന് അദ്ദേഹത്തിന്റെ പടയാളികൾ തങ്ങളുടെ ആയുധങ്ങൾ ഒരു മുല്ലപ്പൊന്തയ്ക്ക് സമീപം വെച്ചു. പിന്നീട് അത് തിരികെ എടുക്കാൻ നോക്കിയപ്പോൾ ആയുധങ്ങൾ അവിടെ ഉറച്ചു പോയതായും ആ സ്ഥലത്ത് ദേവീ ചൈതന്യം പ്രകടമായതായും കണ്ടു. അങ്ങനെയാണ് രാജാവ് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ചരിത്രം കേട്ടോ. അടുത്തായിട്ട് നമ്മള് വേറൊരു മനോഹരമായ സ്ഥലത്തേക്കാണ് സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. കേരളത്തിന്റെ സ്വന്തം ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക എന്താണെന്നറിയോ? സുന്ദരമായ കായലുകൾ, കെട്ടുവള്ളങ്ങൾ, പിന്നെ പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകൾ. എന്നാൽ ഇതൊന്നുമല്ലാതെ ആലപ്പുഴയ്ക്ക് ലോക ഭൂപടത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിക്കൊടുത്ത മറ്റൊന്ന് കൂടിയുണ്ട്, നമ്മുടെ സ്വന്തം കയർ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ കലവൂരിൽ കയറിന്റെ ഈ അത്ഭുത ചരിത്രം മുഴുവൻ വിളിച്ചോതുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് അന്താരാഷ്ട്ര കയർ മ്യൂസിയം. എന്ന് നമ്മൾ പോകുന്നത് ഈ മ്യൂസിയത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. ചകിരി നാരുകൊണ്ട് എന്തൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് നേരിട്ട് കാണണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ. കയർ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ മ്യൂസിയമാണിത്. കേവലം കയർ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുക മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. തെങ്ങിന്റെ മുകളിൽ നിന്ന് തേങ്ങയിടുന്നത് മുതൽ അത് തൊണ്ട് പൊളിച്ച് ചീയാനിട്ട് തല്ലി നാര് വേർതിരിച്ച് മനോഹരമായ കയറാക്കി മാറ്റുന്നത് വരെയുള്ള പരമ്പരാഗതവും ആധുനികവുമായ എല്ലാ പ്രോസസ്സുകളും ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം എന്താണെന്നറിയോ? തികച്ചും പരിസ്ഥിതി സൗഹൃദമായ കയർ ഉപയോഗിച്ച് നിർമ്മിച്ച വലിയൊരു കരകൗശല ലോകം തന്നെ ഇവിടെയുണ്ട്. കയർ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു കൊട്ടാരത്തിന്റെ മാതൃക ഇവിടെ കാണാൻ സാധിക്കും. കയർ നാരികൾ കൊണ്ട് നെയ്തെടുത്ത പ്രശസ്ത വ്യക്തികളുടെ ചിത്രങ്ങൾ, ദൈവങ്ങളുടെ രൂപങ്ങൾ, മൃഗങ്ങളുടെ ശില്പങ്ങൾ ഇവയൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു പെയിന്റിങ്ങിനെ വെല്ലുന്ന രീതിയിലാണ് കേട്ടോ കയർ കൊണ്ടുള്ള ഈ ചിത്രപ്പണികൾ ഒരുക്കിയിരിക്കുന്നത്. കയർ വ്യവസായത്തിന്റെ ചരിത്രവും അതിന്റെ വളർച്ചയും ഒക്കെ വിവരിക്കുന്ന ഒരു ഷോർട്ട് ചിത്രം കാണാനായിട്ട് ഒരു പ്രത്യേക തിയേറ്ററും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ടു കണ്ടും മടുത്തു കഴിയുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് വാങ്ങാൻ പറ്റിയ കീട്ടിലെ കയർ ഉൽപ്പന്നങ്ങളുടെ ഒരു ശേഖരവും ഇവിടെ തന്നെയുണ്ട്. ഗുണമേന്മയുള്ള ചവിട്ടികൾ, മാറ്റുകൾ, അലങ്കാര വസ്തുക്കൾ, കയർ കൊണ്ടുള്ള കട്ടിലുകൾ, അങ്ങനെ എന്തെല്ലാം എന്നറിയോ? കയർ കേവലം ഒരു തദ്ദേശീയ ഉൽപ്പന്നമല്ല, മറിച്ച് വിദേശ രാജ്യങ്ങളിൽ വരെ വൻ ഡിമാൻഡുള്ള ഒരു അന്താരാഷ്ട്ര ബ്രാൻഡാണെന്ന് ഈ ഒരു മ്യൂസിയം സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആലപ്പുഴ ചേർത്തല പാതയിൽ കലവൂർ ജംഗ്ഷന് തൊട്ടടുത്താണ് കേട്ടോ ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ടൗണിൽ നിന്നും വെറും 8 കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സന്ദർശന സമയം. പിന്നെ തിങ്കളാഴ്ചകളിൽ അവധിയായിരിക്കും കേട്ടോ. നമ്മുടെ നാടിന്റെ ഈ പരമ്പരാഗത വ്യവസായത്തിന്റെ പെരുമ വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ ഈ മ്യൂസിയം ചെയ്യുന്ന സേവനം ചെറുതല്ല.

0: മിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു പേമാരിയായി പെയ്തിറങ്ങിയ മാന്ത്രിക ശബ്ദം, ആടുത്രയിലെ സുൽത്താനിലൂടെ നമ്മളെ കോരിത്തെറിപ്പിച്ച വാസറ്റൈൽ വോയിസ്.
2: ഭൂലോകം വെല്ലാനായി പോരണ സുൽത്താൻ, ഈ അംഗത്തിൽ തങ്കം പോൽ മിന്നുമൊരേ മാൻ.
1: പുതിയ കാലത്തെ ട്രെൻഡിംഗ് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ പാടി സംഗീത പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ പ്ലേ ബാക്ക് സിംഗർ അനില രാജീവ് എത്തുന്നു റെഡ് കാർപ്പറ്റിൽ.
3: ഹായ്, ഐ ആം അനില രാജീവ്. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ പാട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനും വരുന്നുണ്ട്. എല്ലാരും കേൾക്കണേ.

സഞ്ചാരി യുവർ ട്രാവൽ പാർട്ണർ. ആലപ്പുഴയിലെ കയർ മ്യൂസിയം. ഈ മ്യൂസിയം കംപ്ലീറ്റ് ആയിട്ടും കൺട്രോൾ ചെയ്യുന്നത് ഭാരത സർക്കാരിന്റെ കീഴിലുള്ള കയർ ബോർഡാണ് കേട്ടോ. കയർ വ്യവസായത്തിന്റെ ഈറ്റില്ലമായ ആലപ്പുഴയിൽ വരും തലമുറയ്ക്ക് ഈ പരമ്പരാഗത അറിവ് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് സ്ഥാപിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യർ കൈകൾ കൊണ്ട് കയർ പിരിച്ചിരുന്ന രീതി, അതിനായിട്ട് ഉപയോഗിച്ചിരുന്ന പഴയകാല ഉപകരണങ്ങൾ, ഇവയൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത് കയർ മേഖലയിൽ വന്ന വലിയ യന്ത്രവൽക്കരണവും വലിയ ഫാക്ടറികളിൽ എങ്ങനെയാണ് കയർ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ നിർമ്മിക്കുന്നതെന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പിന്നെ ലൈവ് ഡെമോൺസ്ട്രേഷൻ, അതായത് സന്ദർശകർക്ക് മുന്നിൽ വെച്ച് ചകിരി നാരിൽ നിന്ന് കയർ ഉൽപ്പാദിപ്പിക്കുന്നത് ജീവനക്കാർ നേരിട്ട് കാണിച്ചു തരുന്ന ഒരു വിഭാഗവും ഇവിടെ ഉണ്ട് കേട്ടോ. കയർ ജിയോ ടെക്സ്റ്റൈൽസ് എന്താണെന്നറിയോ? അതായത് മണ്ണൊലിപ്പ് തടയാനും റോഡ് നിർമ്മാണത്തിനും കുന്നിൻ ചരിവുകൾ സംരക്ഷിക്കാനും ഉപയോഗിക്കുന്ന കയർ വലകളെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇത് പരിസ്ഥിതി സംരക്ഷണത്തിൽ വലിയ വിപ്ലവം കൂടിയാണ് സൃഷ്ടിക്കുന്നത്. ഇതിനെയാണ് കയർ ജിയോ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. മരങ്ങൾക്ക് പകരമായി ചകിരി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്ലൈവുഡ് രൂപത്തിലുള്ള ഷീറ്റുകളും കാണാം. വനനശീകരണം തടയാൻ ഇത് സഹായിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ചകിരിച്ചോറ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ജൈവവളം ഇന്ന് കൃഷിയിലും ഗാർഡനിങ്ങിലും ലോകമെമ്പാടും പ്രശസ്തമാണ്. അതും ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ നിരക്കിലുള്ള പ്രവേശന ഫീസ് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം നിരക്കുകളാണ്. ക്യാമറ ഉപയോഗിക്കുന്നതിന് ചെറിയൊരു തുക അധികം നൽകേണ്ടി വരും. പിന്നെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റുകൾക്കും പഠനയാത്രകൾക്കുമൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ സാധാരണ വീട്ടുപടിക്കലിടുന്ന ചവിട്ടിയായിട്ടല്ലേ കയറിനെ കാണാറുള്ളൂ. എന്നാൽ ഈ മ്യൂസിയത്തിൽ ചെന്നാൽ നമ്മളൊന്ന് അത്ഭുതപ്പെടും. മണ്ണൊലിപ്പ് തടയാൻ മലഞ്ചെരിവുകളിൽ വിരിക്കുന്ന കയർ ഭൂവസ്ത്രം മുതൽ മരങ്ങൾക്ക് പകരമായി വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കയർ പ്ലൈവുഡ് വരെ ഇന്ന് ഈ ചകിരി നാരുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പ്രകൃതിയെ വേദനിപ്പിക്കാതെ പ്ലാസ്റ്റിക്കിന് പകരക്കാരനാവാൻ നമ്മുടെ കയറിന് എങ്ങനെ സാധിക്കുമെന്നാണ് ഈ ഒരു മ്യൂസിയം നമുക്ക് കാട്ടിത്തരുന്നത്. ചകിരി നാരുകളുടെയും കയർ വ്യവസായത്തിന്റെയും ചരിത്രം പറയുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെയും നിലവിലുള്ളതുമായ ഏക മ്യൂസിയമാണ് കേട്ടോ. ഭാരത സർക്കാരിന്റെ കീഴിലുള്ള കയർ ബോർഡിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 2014 May 27 ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്തത്. അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്.
0: ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
0: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ് ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. മ്യൂസിയത്തിനുള്ളിൽ സന്ദർശകരെ അമ്പരപ്പിക്കുന്ന ചില പ്രത്യേക കലാസൃഷ്ടികളും ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് താജ്മഹൽ മാതൃക. കംപ്ലീറ്റ് ആയിട്ടും കയർ ഉപയോഗിച്ച് നിർമ്മിച്ച ആഗ്രയിലെ താജ്മഹലിന്റെ അതിമനോഹരമായ ഒരു ചെറുരൂപം ഇവിടെ കാണാം. അതുപോലെ കയറാഭരണങ്ങൾ ഒന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടാകുമല്ലേ. കയറാഭരണങ്ങൾ എന്ന് കേട്ടപ്പോൾ ചകിരിനാര് കൊണ്ട് മാലകളും കവ്വലുകളും ഒക്കെ ഉൾപ്പെടെ മനോഹരമായ ഫാഷൻ ആഭരണങ്ങൾ നിർമ്മിക്കാനായിട്ട് കഴിയുമെന്ന് ഈ ഒരു മ്യൂസിയം നമുക്ക് കാട്ടിത്തരുന്നു. പിന്നെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളുടെ ചിത്രങ്ങളും വിവിധ മൃഗങ്ങളുടെ രൂപങ്ങളുമൊക്കെ വളരെ കൃത്യതയോടുകൂടിയിട്ടാണ് കയറിൽ നെയ്തെടുത്തിട്ടുള്ളത്.

സായിബ് എക്കാലത്തെയും സ്ത്രീ തൊഴിലാളികളുടെ അധ്വാനത്തെ ആശ്രയിച്ചാണ് നിലനിന്നിട്ടുള്ളത്. മ്യൂസിയത്തിൽ ചെന്നാൽ വനിതാ ജീവനക്കാർ പരമ്പരാഗത റാട്ടുകളിലും യന്ത്രങ്ങളിലും കയർ പിരിക്കുന്നത് കാണാം. ഒരു നാടിന്റെ സമ്പദ് വ്യവസ്ഥയെയും സ്ത്രീ ശാക്തീകരണത്തെയും ഈ വ്യവസായം എങ്ങനെ സ്വാധീനിച്ചുവെന്ന് മ്യൂസിയം വ്യക്തമാക്കുന്നു. കയർ മേഖലയിൽ പുതിയ സ്റ്റാർട്ടപ്പുകളോ ബിസിനസ്സോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഈ ഒരു മ്യൂസിയവുമായിട്ട് ബന്ധപ്പെട്ട് ഷോർട്ട് ടേം കോഴ്സുകളെ കുറിച്ചുള്ള വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് കേട്ടോ. സ്കൂൾ കുട്ടികൾക്ക് പ്രകൃതിദത്ത നാരുകളുടെ പ്രാധാന്യം പഠിക്കാനുള്ള ഒരു മികച്ച എഡ്യൂക്കേഷണൽ ഹബ്ബ് കൂടിയാണ് ഈ ഒരു കയർ മ്യൂസിയം. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള മ്യൂസിയങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നാണയങ്ങൾ, വസ്ത്രങ്ങൾ, പുരാതന വസ്തുക്കൾ. എന്നാൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ അന്താരാഷ്ട്ര കയർ മ്യൂസിയം നമ്മുടെ കേരളത്തിലാണ് എന്ന് അറിയുമ്പോൾ തന്നെ എത്രമാത്രം അഭിമാനമാണ് തോന്നുകയല്ലേ. 2014 ആരംഭിച്ച ഈ ഒരു മ്യൂസിയത്തിൽ കയർ കൊണ്ട് നിർമ്മിച്ച ഒരു കയർ താജ്മഹൽ തന്നെയുണ്ട്. മാത്രമല്ല ഫാഷൻ ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കയർ ആഭരണങ്ങളും ബാഗുകളും വരെ ഇവിടെ കാണാൻ സാധിക്കും. കേവലം ഒരു കാഴ്ച ബംഗ്ലാവ് എന്നതിനപ്പുറം നൂറ്റാണ്ടുകളായി നമ്മുടെ അമ്മമാരും സഹോദരിമാരും തങ്ങളുടെ കൈത്തഴമ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു വലിയ വ്യവസായത്തിന്റെ നേർചിത്രമാണ് കലവൂരിലെ ഈ മ്യൂസിയം. ഒരാൾക്കിവിടെ 50 രൂപയാണ് കേട്ടോ പ്രവേശന ഫീസ് വരുന്നത്. ചിത്രങ്ങൾ പകർത്താൻ താല്പര്യമുള്ളവർക്ക് 50 രൂപയുടെ പ്രത്യേക ഫോട്ടോഗ്രാഫി ടിക്കറ്റും ലഭ്യമാണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സന്ദർശനം. തിങ്കളാഴ്ചകളിൽ അവധിയായിരിക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ട്ണർ. അറബിക്കടലിന്റെ കുളിർക്കാറ്റേറ്റ് പ്രാർത്ഥനാ നിർഭരമായി നിൽക്കുന്ന ഒരു പുണ്യഭൂമിയിലേക്കാണ് അടുത്തതായി സഞ്ചാരിയുടെ യാത്ര. ആലപ്പുഴയുടെ തീരത്തുള്ള മനോഹരമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അർത്തുങ്കൽ ബസലിക്ക. കേവലം ഒരു പള്ളി എന്നതിലുപരി ജാതി മത ഭേദമന്യേ ലക്ഷക്കണക്കിന് മനുഷ്യർ ഹൃദയമൊരുകി പ്രാർത്ഥിക്കാനെത്തുന്ന ഒരു വലിയ സ്നേഹക്കടലാണ് അർത്തുങ്കൽ. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ, അഥവാ നമ്മൾ മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന അർത്തുങ്കൽ വെളുത്തച്ഛന്റെ പുണ്യ സാന്നിധ്യം നിറഞ്ഞ ഇടമാണിത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രമാണ് കേട്ടോ ഈ ബസലിക്കയ്ക്ക് പറയാനുള്ളത്. പോർച്ചുഗീസ് നിർമ്മാണ ശൈലിയുടെ ഭംഗിയും ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന അതിന്റെ ഗോപുരങ്ങളും ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മുടെ മനസ്സ് നിറയ്ക്കും. എന്നാൽ അർത്തുങ്കലിനെ ഏറ്റവും മനോഹരമാക്കുന്നത് അവിടുത്തെ ശാന്തതയാണ്. പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു ദിവ്യമായ മൗനവും മെഴുകുതിരിവെട്ടവും നമ്മുടെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളെയും അലിയിച്ചു കളയും. തൊട്ടടുത്ത് തന്നെയുള്ള അർത്തുങ്കൽ ബീച്ചിൽ വന്ന് അലയടിക്കുന്ന തിരുമാലകൾ വെളുത്തച്ഛന്റെ കാൽക്കൽ വന്ന് പ്രണമിക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പോവും. മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അർത്തുങ്കൽ പെരുന്നാൾ. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന സ്വാമിമാർ മാമല കയറുവാനായി അർത്തുങ്കൽ പള്ളിയിലെത്തുന്ന കാഴ്ച ഭാരതത്തിന്റെ മനോഹരമായ മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയാണ്. നിങ്ങളുടെ മനസ്സിന് ഒരല്പം സമാധാനവും ആശ്വാസവും വേണമെന്ന് തോന്നുമ്പോൾ ആ കടൽക്കാറ്റേറ്റ് അർത്തുങ്കൽ വെളുത്തച്ഛന്റെ തിരുനടയിൽ ഒന്നു പോയിരിക്കണം. ഇവിടെ പ്രാർത്ഥനകൾക്ക് മാത്രമല്ല കടലിനും പ്രണയത്തിനുമൊക്കെ ഒരേ സംഗീതമാണ് പ്രാർത്ഥനയുടെ സംഗീതം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു പേമാരിയായി പെയ്തിറങ്ങിയ മാന്ത്രിക ശബ്ദം, ആടുത്രയിലെ സുൽത്താനിലൂടെ നമ്മളെ കോരിത്തെറിപ്പിച്ച വാസിറ്റായ് വോയിസ്.
2: ഭൂലോകം വെള്ളാനായി പോരണ സുൽത്താൻ, ഈ അംഗത്തിൽ തങ്കം പോൽ മിന്നുമൊരേ മാൻ.
1: പുതിയ കാലത്തെ ട്രെൻഡിംഗ് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ പാടി സംഗീത പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ പ്ലേ ബാക്ക് സിംഗർ അനില രാജീവ് എത്തുന്നു റെഡ് കാർപ്പറ്റിൽ.
3: ഹായ്, ഐ ആം അനില രാജീവ്. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ പാട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനും വരുന്നുണ്ട്. എല്ലാരും കേൾക്കണേ.

പതിനാറാം നൂറ്റാണ്ടിലാണ് അത്തുങ്കൽ പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. പോർച്ചുഗീസ് മിഷനറിമാരാണ് കേട്ടോ. 1581 ഇവിടെ ആദ്യമായിട്ട് ഒരു ചെറിയ മരപ്പള്ളി നിർമ്മിച്ചത്. പിന്നീട് വന്ന ഫാദർ ജൊമോക്കോ ഫെനീഷോ എന്ന വിദേശ പുരോഹിതനാണ് ഇന്നത്തെ പള്ളിയുടെ അടിത്തറ പാകിയത്. അത്ഭുത പ്രവർത്തകനായ അദ്ദേഹം നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. അത്തുങ്കൽ ബസലിക്കയുടെ പ്രധാന നിർമ്മാണ ശൈലി ഗോതിക് രീതിയിലുമാണ്. ഈ പള്ളിക്ക് ഗാംഭീര്യമുള്ള ഒരു ലുക്കാണ് കേട്ടോ ഈ ഒരു നിർമ്മാണ ശൈലി നൽകുന്നത് തന്നെ. ഇവിടുത്തെ പ്രധാന ആകർഷണം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം തന്നെയാണ്. 1647 ഇറ്റലിയിലെ മിനാലിൽ നിന്നും കപ്പൽ മാർഗമാണ് ഈ രൂപം അത്തുങ്കലിൽ എത്തിച്ചത്. അമ്പുകളേറ്റ് മുറിവേറ്റ വിശുദ്ധന്റെ ആ രൂപം കാണുമ്പോൾ ഭക്തിയും ഒപ്പം മനസ്സിന് ഒരു പ്രത്യേക ആർദ്രതയും കൈവരുന്നതായി നമുക്ക് തോന്നിപ്പോകും. ഇവിടുത്തെ വിശുദ്ധരെ ആളുകൾ സ്നേഹത്തോടെ അത്തുങ്കൽ വെളുത്തച്ഛൻ എന്നാണ് വിളിക്കുന്നത്.

വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് കേട്ടോ അർത്തുങ്കൽ ബസലിക്ക. 2010 ഈ തീർത്ഥാടന കേന്ദ്രത്തിന് ബത്തിക്കാൻ ബസലിക്ക എന്ന പദവി നൽകി ആദരിച്ചത്. ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെ ബസലിക്ക കൂടിയാണ് അർത്തുങ്കൽ പള്ളി. എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് കേട്ടോ, പ്രത്യേകിച്ച് ജനുവരി 10 മുതൽ 27 വരെ പ്രശസ്തമായ അർത്തുങ്കൽ പെരുന്നാൾ ഇവിടെ നടക്കുന്നത്. ജനുവരി 18 വലിയ പെരുന്നാൾ ദിവസമാണ് ഏറ്റവും കൂടുതൽ ജനത്തിരക്ക് അനുഭവപ്പെടുന്നത്. ഉരുൾ നേർച്ച രോഗശാന്തിക്കായും പ്രാർത്ഥന സഫലമാകുന്നതിനായും വിശ്വാസികൾ പള്ളിക്ക് ചുറ്റും മുട്ടിലിഴഞ്ഞും ഉരുണ്ടുമുക്കേ നടത്തുന്ന നേർച്ചയാണ് ഉരുൾ നേർച്ച. പിന്നെ അമ്പം വില്ലും നേർച്ച, അതാണ് ഈ പള്ളിയിലെ പ്രധാനപ്പെട്ട ഒരു നേർച്ച ചടങ്ങ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സ്മരണയ്ക്കായിട്ട് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത അമ്പും വില്ലും സമർപ്പിക്കുന്ന ചടങ്ങും ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ്.

സൗഹാർദ്ദത്തിന്റെ ഒരു വലിയ മാതൃക തന്നെ അർത്ഥങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേട്ടോ. മണ്ഡലകാലത്ത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന അയ്യപ്പ സ്വാമിമാർ അർത്തുങ്കൽ പള്ളിയിലെത്തി പ്രാർത്ഥിക്കുകയും പള്ളിയുടെ മുൻപിൽ വെച്ച് മാല അഴിക്കുകയും ചെയ്യാറുണ്ട്. വെളുത്തച്ഛനും അയ്യപ്പനും തമ്മിൽ പുരാതനമായ സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു മനോഹരമായ ഐതിഹ്യവും ഈ ഒരു നാട്ടിലുണ്ട് കേട്ടോ. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയും ചെയ്യുന്നത്. ചരിത്രവും വിശ്വാസവും കടൽക്കാറ്റുമൊക്കെ ഒരുപോലെ സംഗമിക്കുന്ന ഇടമാണ് അർത്തുങ്കൽ. മതങ്ങളുടെ അതിർവരമ്പുകൾ പായുന്ന ഈ തിരുനടയിൽ ഒരിക്കലെങ്കിലും പോയിരിക്കാത്തവർക്ക് നഷ്ടമാകുന്നത് വലിയൊരാത്മീയ ശാന്തതയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാന്നേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
5: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. ആലപ്പുഴയിലെ അർത്തുങ്കൽ ബസിലിക്ക, പള്ളിയുടെ ഔദ്യോഗിക നാമം സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക എന്നാണ്. അതായത് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ വിശുദ്ധ അന്ത്രയോസിന്റെ നാമത്തിലാണ് ഈ ദേവാലയം സ്ഥാപിതമായത്. എന്നാൽ ഇവിടം ലോക പ്രശസ്തമായത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ലോകത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേട്ടോ അർത്തുങ്കൽ പള്ളി. ആദ്യകാലങ്ങളിൽ ഈ പള്ളിയുടെ പ്രധാന കവാടം കിഴക്കോട്ട് തിരിഞ്ഞായിരുന്നു. എന്നാൽ 1640 പള്ളി പുനർനിർമ്മിച്ചപ്പോൾ പള്ളിയുടെ മുൻഭാഗം പടിഞ്ഞാറോട്ട്, അതായത് അറബിക്കടലിന്റെ മനോഹരമായ വെളുത്ത മണൽ തീരത്തിന് അഭിമുഖമായിട്ട് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. കടൽക്കാറ്റേറ്റ് നിൽക്കുന്ന ബസിലിക്കയുടെ ഇന്നത്തെ ആ മനോഹരമായ കാഴ്ചയ്ക്ക് പിന്നിൽ ഈ ഒരു ചരിത്രം കൂടിയുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം മുത്തേടം രാജവംശത്തിന്റെ കീഴിലായിരുന്നു. ഈ സ്ഥലത്തിന് അർത്തുങ്കൽ എന്ന പേര് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളാണുള്ളത് കേട്ടോ. പണ്ടിവിടെ ഉണ്ടായിരുന്ന അർത്തികുളങ്ങര എന്ന സ്ഥലനാമത്തിൽ നിന്നാണ് അർത്തുങ്കൽ എന്ന പേര് രൂപപ്പെട്ടതെന്നാണ് ഏറ്റവും പ്രബലമായ വാദം. പള്ളി നിർമ്മിക്കാൻ മുത്തേടൻ രാജാവ് തന്നെയാണ് അന്ന് ക്രിസ്ത്യാനികൾക്കും പോർച്ചുഗീസ് മിഷനറിമാർക്കും സ്ഥലം അനുവദിച്ചു നൽകിയത്. കേരളത്തിലെ കത്തോലിക്കാ സഭയിലെ മഹാനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ അർത്തുങ്കലുമായിട്ട് വലിയൊരു ബന്ധമുണ്ടായിരുന്നു. 1829 നവംബർ 29 ചാവറയച്ചൻ വൈദികരായി അഭിഷേകം ചെയ്യപ്പെട്ടത് ഈ അർത്തുങ്കൽ പള്ളിയിൽ വെച്ചായിരുന്നു. അദ്ദേഹം ഇന്ന് ഒരു വിശുദ്ധൻ കൂടിയാണ് കേട്ടോ. പ്രാദേശികമായിട്ട് ചില മനോഹരമായ ഐതിഹ്യങ്ങൾ അനുസരിച്ച് അർത്തുങ്കൽ വെളുത്തച്ഛനും ശബരിമല അയ്യപ്പനും തമ്മിൽ ആയോധന കലയുമായി ബന്ധപ്പെട്ട് സൗഹൃദം ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചേർത്തലയിലെ പ്രശസ്തമായ ചീരപ്പഞ്ചിറ കളരിയിൽ ഇരുവരും ഒരുമിച്ച് വിദ്യ അഭ്യസിച്ചിരുന്നു എന്നുള്ള ഒരു കഥ പഴമക്കാർ പറയാറുണ്ട്. ഈ ഒരു ആത്മബന്ധം കാരണമാണ് ഇന്നും അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദർശനം കഴിഞ്ഞ് അർത്തുങ്കൽ പള്ളിയിലെത്തി മാലയഴിക്കുന്നത്. 1583 നവംബർ 30 വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാൾ ദിവസം ഒരൊറ്റ ദിവസം കൊണ്ട് 500 പേർ ഇവിടെ സ്നാനമേറ്റ് വിശ്വാസികളായി മാറി. ചരിത്രത്തിൽ ഇവർ 500 എന്നാണ് അറിയപ്പെടുന്നത്. പള്ളിയിലെ പ്രധാന ആകർഷണമായ വെളുത്തച്ഛന്റെ തിരുസ്വരൂപം 1647 ഇറ്റലിയിലെ മിലാൻ നഗരത്തിൽ വെച്ച് കല്ലിൽ കൊത്തിയുണ്ടാക്കി കപ്പൽ മാർഗമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് കേട്ടോ. നമ്മൾ പലപ്പോഴും പോകുന്ന അർത്തുങ്കൽ പള്ളിക്ക് പിന്നിൽ ഇത്രയും വലിയൊരു ചരിത്രമുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്നു. കടലിനഭിമുഖമായി നിൽക്കുന്ന ആ വലിയ ഗോപുരവും ഇറ്റലിയിൽ നിന്ന് കടൽ കടന്നെത്തിയ വെളുത്തച്ഛന്റെ രൂപവും ശബരിമല സ്വാമിമാർ വന്ന് മാലയഴിക്കുന്ന ആ തിരുമുറ്റവും ഒക്കെ അർത്തുങ്കലിലെ വെറുമൊരു പള്ളിയല്ല, മറിച്ച്

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്.
3: ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
4: ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
4: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

പത്തുങ്കൽ കടൽ തീരത്തെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ വെളുത്തച്ഛനെ കുറിച്ച് വംശപാരമ്പര്യമായി കൈമാറി വരുന്ന ഒരു വിശ്വാസമുണ്ട്. അതെന്താണെന്നറിയോ? പറഞ്ഞുതരാം. കടലിൽ വലിയ കൊടുങ്കാറ്റോ അപകടങ്ങളോ ഉണ്ടാകുമ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, അവരിപ്പോൾ ഏത് മതസ്ഥരായാലും അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അർത്തുങ്കൽ വെളുത്തച്ഛനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. വെളുത്തച്ഛന്റെ സാന്നിധ്യം തങ്ങളുടെ വലിയ ചുഴികളിൽ നിന്നും കടൽ ചുഴികളിൽ നിന്നുമൊക്കെ രക്ഷിക്കുമെന്നാണ് തീരദേശവാസികളുടെ ഉറച്ച വിശ്വാസം. അതുപോലെ തന്നെ അവിടുത്തെ അത്ഭുത കിണർ, ദ ഹിസ്റ്റോറിക്കൽ വെൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. പള്ളി കോംപ്ലക്സിനുള്ളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കിണർ കടലിനോട് ഇത്രയും ചേർന്ന് കിടക്കുന്ന പ്രദേശമായിട്ടും ഈ കിണറ്റിലെ വെള്ളത്തിന് ഒട്ടും ഉപ്പുരസമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു വലിയ സവിശേഷത. പള്ളിയിലെത്തുന്ന തീർത്ഥാടകർ ഈ കിണറ്റിലെ വെള്ളം തീർത്ഥമായി കുടിക്കുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. എന്നാൽ അർത്തുങ്കൽ പെരുന്നാൾ കേരളത്തിലെ പ്രമുഖ ചാനലുകൾ മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഡോക്യുമെന്ററികൾക്കായി ചിത്രീകരിക്കുന്ന ഒന്നാണ്. ജനുവരി മാസത്തിലെ പെരുന്നാൾ സമയത്ത് പള്ളിയുടെ മുന്നിലുള്ള വിശാലമായ കടൽ തീരത്ത് താൽക്കാലിക ഷെഡുകൾ കെട്ടി ആയിരക്കണക്കിന് കുടുംബങ്ങൾ ദിവസങ്ങളോളമാണ് താമസിക്കാറുള്ളത്. ഒരു വലിയ ഉത്സവ നഗരിയായി അർത്തുങ്കൽ ബീച്ച് മാറുന്ന കാഴ്ച നേരിട്ട് തന്നെ കണ്ടറിയണം. കാരണം അത് വർണ്ണനകൾക്ക് അതീതമാണ് കേട്ടോ. മലയാള സിനിമകൾക്കും പ്രിയപ്പെട്ട ഒരിടം തന്നെയാണ് അർത്തുങ്കൽ. ഇവിടുത്തെ ബീച്ചും പള്ളിയുടെ പശ്ചാത്തലവും ഒക്കെ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ദൃശ്യാവിഷ്കരിച്ചിട്ടുണ്ട്. തീരദേശത്തിന്റെ തനതായ ഭംഗിയും പ്രാർത്ഥനാതുർബരമായ അന്തരീക്ഷവും ഒക്കെ സിനിമാ ക്യാമറകൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. കേവലം ഒരു ചരിത്ര സ്മാരകം മാത്രമല്ല അർത്തുങ്കൽ ബസിലിക്ക, അത് അറബിക്കടലിന്റെ താരാട്ടുപാട്ട് കേട്ട് ജാതിയും മതവും ഒക്കെ മറന്ന് മനുഷ്യർ ഒന്നാകുന്ന ഒരു വികാരം കൂടിയാണ്. ഈ വരുന്ന വീക്കെൻഡിൽ ആലപ്പുഴ വഴി പോകുമ്പോൾ ആ കടൽ കാറ്റേറ്റ് അർത്തുങ്കൽ വെളുത്തച്ഛന്റെ തിരുനടയിൽ ഒന്നു പോയിരിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ മനസ്സ് നിറയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.

0: ഒപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

പതിനാറാം നൂറ്റാണ്ടിൽ വിഖ്യാത ക്രൈസ്തവ സന്യാസ സമൂഹമായ ഈശോ സഭക്കാരുടെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ആർത്തുങ്കൽ. വിദേശത്തു നിന്നും ഇന്ത്യയിലെത്തിയ പ്രഗത്ഭരായ പല ഭാഷാ പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞരും ഇവിടെ താമസിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പള്ളി ഇന്നത്തെ രീതിയിൽ കല്ലുകൊണ്ട് പുനർനിർമ്മിച്ച ഫാദർ ജമോക്കോ ഫെനീഷ്യോ ഒരു സാധാരണ പുരോഹിതൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം മികച്ചൊരു ആയോധന കലാവിദഗ്ധനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു. അവിടുത്തെ ഹിന്ദു രാജാക്കന്മാരുമായും കളരി ആശാന്മാരുമായും അദ്ദേഹത്തിന് അടുത്ത സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രാദേശിക ജനങ്ങളുടെ വിഷപ്പാമ്പുകടി മാറ്റാനും മറ്റു രോഗങ്ങൾക്ക് സുഖപ്പെടുത്താനുമൊക്കെ അദ്ദേഹം കാട്ടിയ മിടുക്കാണ് പിന്നീട് വെളുത്തശ്ശൻ എന്ന സങ്കല്പത്തിലേക്ക് വഴിമാറിയതെന്നും ചില ചരിത്ര രേഖകൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കല്ലറ ഇന്നും പള്ളിക്കുള്ളിൽ സംരക്ഷിക്കപ്പെടുന്നു. ഇറ്റലിയിൽ നിന്നും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ രൂപവുമായി വന്ന കപ്പൽ അർത്തുങ്കൽ തീരത്തിനടുത്ത് വെച്ച് കനത്ത മൂഴൽ മഞ്ഞിലും കടൽക്കാറ്റിലും പെട്ടു. കപ്പലിലെ ക്യാപ്റ്റൻ വെളുത്തച്ഛനോട് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് കടൽ ശാന്തമായി അവർ സുരക്ഷിതമായി കരയ്ക്കെടുത്തുവെന്നുമാണ് ചരിത്രം. ഇതിന്റെ നന്ദി സൂചകമായിട്ടാണ് ആ രൂപം അർത്തുങ്കൽ പള്ളിക്ക് അവർ സമ്മാനിച്ചത്. അർത്തുങ്കൽ പെരുന്നാളിനോടനുബന്ധിച്ച് പ്രാദേശികമായി സംസാരിക്കപ്പെടുന്ന ഒരു അത്ഭുതം കേട്ടിട്ടുണ്ടോ? പറഞ്ഞുതരാം. പരിന്തികളുടെ സാന്നിധ്യമാണ് കേട്ടോ അത്. വെളുത്തച്ഛന്റെ തിരുസ്വരൂപം പുറത്തെടുക്കുന്ന പ്രദക്ഷിണ സമയത്ത് പള്ളിക്ക് മുകളിലായി ആകാശത്ത് വെളുത്ത പരിന്തുകൾ വട്ടമിട്ട് പറക്കാറുണ്ട്. കടൽത്തീരമായതുകൊണ്ട് ഇത് സ്വാഭാവികമാണ് എങ്കിലും വിശ്വാസികൾ ഇതിനെ വെളുത്തച്ഛന്റെ സാന്നിധ്യത്തിന്റെ അടയാളമായി ഇന്നും ഭക്തിയോടെ ദർശിക്കുന്നു. അപ്പോൾ എന്തായാലും അർത്തുങ്കൽ ബസലിക്കയിലൂടെയുള്ള ഇന്നത്തെ സഞ്ചാരിയുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടോ. എന്നാലും തുടർന്നുകൊണ്ടേയിരിക്കും. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്രേഫം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർജെ അനുഷ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Wi-Fi connected digital class മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
0: മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു പേമാരിയായി പെയ്തിറങ്ങിയ മാന്ത്രിക ശബ്ദം. ആടുത്രയിലെ സുൽത്താനിലൂടെ നമ്മളെ കോരിത്തെറിപ്പിച്ച വാസറ്റൈൽ വോയിസ്.
2: ഭൂലോകം വെള്ളാനായി പോരണ സുൽത്താൻ, ഈ അംഗത്തിൽ തങ്കം പോൽ മിന്നുമൊരേ മാൻ.
0: പുതിയ കാലത്തെ ട്രെൻഡിംഗ് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ പാടി സംഗീത പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ പ്ലേ ബാക്ക് സിംഗർ അനില രാജീവ് എത്തുന്നു റെഡ് കാർപ്പറ്റിൽ.
3: ഹായ്, ഐ എം അനില രാജീവ്. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ പാട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനും വരുന്നുണ്ട്. എല്ലാരും കേൾക്കണേ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശ്രീ വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, ടി സിദ്ദിഖ്, ഒ ജെ ജനീഷ്, എ പി അനിൽകുമാർ, എം ലിജു, റോജി എം ജോൺ, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, വി ഇ അബ്ദുൾ ഗഫൂർ, കെ എം ഷാജി, സി പി ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊല്ലിക്കോട്.
1: നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശനും ഒപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും പ്രവേശനം. പ്രധാന ഗേറ്റിലൂടെ വി ഐ പികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണുന്നതിനായി LED വാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, തൈക്കാട് വഴി പോകണം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സ്വീഡനിലെ ഗോഥൻബർഗിൽ എത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതികവിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. രാജ്യത്തെ 7 വിമാനത്താവളങ്ങൾ വഴിയാണ് ഈ സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടി കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: സ്കൂളിലെ 119 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയ വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 5-ാം സ്ഥാനവും ഈ വിദ്യാലയത്തിനാണ്. പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും വിജയിച്ചു. ഭൌതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും സ്കൂൾ മുൻപന്തിയിലാണ്. എയർകണ്ടീഷൻ ചെയ്ത ലാബ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളാണ് ഈ സർക്കാർ വിദ്യാലയത്തിനുള്ളത്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയത്തിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ഇന്ന് CBSE 12-ാം ക്ലാസ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളെക്കുറിച്ച് സംസാരിക്കവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം. അതേസമയം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴ ശക്തമാവുകയാണ്. കനത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ 10 വീടുകൾ തകർന്നു. കൈനകരി, പുളിങ്കുന്ന്, അരൂർ, എഴുമുന്ന എന്നീ പഞ്ചായത്തുകളിൽ ചുഴലിക്കാറ്റ് വലിയ നാശമാണ് ഉണ്ടാക്കിയത്. കാറ്റിൽ മരം വീണാണ് വീടുകൾ തകർന്നത്. എഴുമുന്നയിൽ മരം വീണ ഒരു കാറും തകർന്നു. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്കും കനത്ത മഴ ഭീഷണിയായിട്ടുണ്ട്. കർഷകർ ആശങ്കയിലുമാണ്. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കി. അവധിക്കാലത്ത് സജീവമായ കായലോര ടൂറിസം മേഖലയ്ക്കും മഴ വില്ലനായി മാറി.
0: കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളിലാണ്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങളും പ്രതിരോധവും സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS ആകാശവാണി വാർത്തകളോട്.
5: അമിത രക്തസമ്മർദ്ദം ഒരു നിശബ്ദ കൊലയാളിയാകുന്നത് അത് മിക്കവാറും പേരിൽ യാതൊരു ലക്ഷണവും ഇല്ലാതെ ഉയർന്നിരിക്കാം. ഒരുപക്ഷെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ സങ്കീർണതകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും തിരിച്ചറിയുകയും നേരത്തെ തന്നെ ചികിത്സിക്കുകയും ചെയ്യാം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങളുടെ അളവ് വളരെ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: You are listening to back-to-back songs on Asraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam. മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു പേമാരിയായി പെയ്തിറങ്ങിയ മാന്ത്രിക ശബ്ദം, ആടുത്രയിലെ സുൽത്താനിലൂടെ നമ്മളെ കോരിത്തെറിപ്പിച്ച വാസറ്റൈൽ
1: വോയിസ്,
0: പുതിയ കാലത്തെ ട്രെൻഡിംഗ് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ പാടി സംഗീത പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ പ്ലേ ബാക്ക് സിംഗർ അനില രാജീവ് എത്തുന്നു റെഡ് കാർപ്പറ്റിൽ.
2: ഹായ്, ഐ എം അനില രാജീവ്. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ പാട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനും വരുന്നുണ്ട്. എല്ലാവരും കേൾക്കണേ.

0: ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു റെഡ് കാർപെറ്റ് വിത്ത് മീ ആർജെ അനാമിക. ഇന്നത്തെ ഈവനിങ് കുറച്ചുകൂടി മ്യൂസിക്കൽ ആക്കാനായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിലെ ഏറ്റവും പുതിയ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു കിടലൻ ഗായികയാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. തുടരും എന്ന സിനിമയിലെ മഴ പോലെ പെയ്തിറങ്ങിയ പേമാരി, ARMലെ കാതുകളിൽ എപ്പോഴും മുഴങ്ങുന്ന കിളിയെ, ഓടും കുതിര ചാടും കുതിരയിലെ വമ്പൻ ഹിറ്റായിട്ടുള്ള ദുപ്പട്ടാവാളി, പിന്നെ ആടുത്രയിലെ ആ ഒരു മാസ് ട്രാക്ക് സുൽത്താൻ എന്ന പാട്ട്. ഈ പാട്ടുകൾ മതിയാകും ഈ വോയിസ് എത്രത്തോളം പവർഫുൾ ആണെന്ന് മനസ്സിലാക്കാനായിട്ട്. യെസ്, വേറെ ആരുമല്ല മലയാളികളുടെ പ്രിയപ്പെട്ട പ്ലേ ബാക്ക് സിംഗർ അനില രാജീവാണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ. അനില, വെൽക്കം ടു ദി ഷോ.
1: യെസ്, താങ്ക് യു അനാമിക.
0: എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങള്?
1: അടിപൊളിയായിട്ട് പോകുന്നു അനാമിക. എന്തെന്നാ അവിടെ വിശേഷം?
0: ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോവാണ്. ഇപ്പോ അനിലയുടെ പാട്ടെടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്, ട്രെൻഡിങ് ലിസ്റ്റിൽ കയറിയിട്ടുള്ള പാട്ടുകളാണല്ലേ. ഇപ്പൊ ഈ ഒരു ജേർണി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇപ്പോ മൈൻഡിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഫീലിംഗ് എന്താണ്?
1: എന്താ പറയാ, ഗ്രേറ്റ്ഫുൾ എന്ന് തന്നെ പറയാം. ഒരുപാട് ആഗ്രഹിച്ച ഒരു ഒരു ലൈഫാണ്. ശരിക്കും ഒരു സിംഗർ ആവുക എന്നുള്ളത് ആയിരുന്നില്ല. ഫസ്റ്റ് ഞാൻ IT ഫീൽഡ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എന്റെ പാഷൻ ഫോളോ ചെയ്ത് വന്നതാണ്. അപ്പൊ ഇങ്ങനെ സോങ്സ് ഒക്കെ നന്നായി പോകുന്നതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് തന്ന എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനോടും ഒരുപാട് താങ്ക്സ്. എന്റെ സോങ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാ ലിസണേഴ്സിനോടും ഒരുപാട് താങ്ക് യു.
0: ഇപ്പോ IT ജോബ് വിട്ടിട്ടാണല്ലോ ഈ ഒരു സംഗീത ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് തീരുമാനിച്ച ആ ഒരു മൊമെന്റ് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു അനിലയെ സംബന്ധിച്ചിടത്തോളം?
1: എനിക്ക് ഇനീഷ്യലി IT ആദ്യം ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ കുറച്ച് നാള് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നമ്മുടെ ഒരു ഫീൽഡ്, നമ്മുടെ ഒരു കോളിംഗ് ഇവിടെ അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് ജോബിന്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഏതാണ്ട് തീരുമാനമായി എന്നാണ് ഞാനൊരു ബ്രേക്ക് എടുത്തത്. പിന്നെ ഞാൻ ആ ടൈമില് ചെന്നൈയിലായിരുന്നു.
0: 9-to-6 ജോബ് നമുക്ക് പറ്റിയ ഒരു ഫീൽഡ് അല്ലാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലേ?
1: യെസ്, യെസ്. അപ്പൊ ആ സമയത്ത് ചെന്നൈയിലായിരുന്നു. ചെന്നൈ ആണെങ്കിൽ ഒരുപാട് മ്യൂസിക്കലായിട്ടുള്ള ഒരു സിറ്റിയാണ് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ചെന്നൈയിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ എന്ത് ചെയ്യണം, എന്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ പ്രൊഫഷണലി മ്യൂസിക് എടുത്ത് ആരും ഉണ്ടായില്ല. അപ്പൊ ഞാനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ കൺഫ്യൂഷൻസും ഉണ്ടായിരുന്നു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: റെഡ് കാർപെറ്റ്. സ്റ്റേ ട്യൂൺഡ് ഫോർ യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റി.
1: യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് ആണ്. ഒരുപാട് സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള, സൂപ്പർ ട്രെൻഡിംഗ് ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്ലേ ബാക്ക് സിംഗർ അനില രാജീവാണ്. തുടക്കത്തിൽ പാടിയിട്ടുള്ള പാട്ടെന്ന് പറയും നമ്മുടെ ഫാസിൽ സാർ ഡയറക്ട് ചെയ്തിട്ടുള്ള ലിവിംഗ് ടുഗദർ എന്ന സിനിമയിലെ ഒളിച്ചിരിക്കണ കണ്ടേ എന്നൊരു പാട്ടായിരുന്നല്ലോ
2: പാടിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ട് വന്നൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം സത്യം പറഞ്ഞാല്.
1: ഫാസിൽ സാറിനെ പോലുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുക, അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് പാടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബ്ലെസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു സിനിമയിലേക്ക് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത്? ആ ഒരു ജേർണി ഒന്ന് ഷെയർ ചെയ്യാവോ?
2: അദ്ദേഹം അതും തന്നെ പറഞ്ഞോട്ടെ, വളരെ സ്വീറ്റ് ആയിട്ടുള്ള, ഇത്രയും ലെജൻഡ് ആണ് അദ്ദേഹം, പക്ഷെ വളരെ സ്വീറ്റ് ആയിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നതും. ഞാൻ ആക്ച്വലി ഫാസിൽ അങ്കിള്, എന്റെ അച്ഛൻ ഡോക്ടറാണ്, അപ്പൊ അച്ഛന്റെ ക്ലിനിക്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ചികിത്സയ്ക്ക് വന്നപ്പോഴാണ് മോള് പാടുന്ന അദ്ദേഹത്തിന്റെ ഒരു ബന്ധു ഇങ്ങനെ പറയുകയും, അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തു, പാട്ടൊക്കെ പാടി ഫാസിൽ അങ്കിളിനെ കേൾപ്പിച്ചു. അപ്പാണ് ഇങ്ങനെ ലിവിംഗ് ടുഗദർ എന്ന് പറഞ്ഞ മൂവിയില് എം ജെ ചന്ദ്രൻ സാറാണ് അഗെയിൻ ഞാൻ ഗുരുതുല്യനായി കാണുന്നൊരു മ്യൂസിഷ്യനാണ് അദ്ദേഹം. അപ്പോ സാറിന് ഇഷ്ടപ്പെട്ടാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി സ്റ്റുഡിയോയിൽ വന്നു. അങ്ങനെ ഞാൻ പാടി, അത് ഓക്കെ ആയി. അതെ, അങ്ങനെ അതിന്റെ ഫസ്റ്റ് പല്ലവി അനുപല്ലവി പാടിയിട്ട് പിന്നെ അത് ഓക്കെ ആയി കണ്ടിട്ട് ചരണം കൂടെ വന്ന് അങ്ങനെ പാടിക്കുകയായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി, കാരണം ആ ഫിലിമില് ബാക്കി പാടിയിരിക്കുന്നതൊക്കെ ദാസേട്ടനും ലൈക് ലെജൻസ് ആണ്, ശ്രേയാ ഘോഷാല്, ശ്വേതാ മോഹൻ, അങ്ങനെ. അതെ അതെ അതെ. അപ്പോ അതിന്റെയൊക്കെ കൂടെ എനിക്കൊരു സോങ് പാടാൻ കിട്ടിയത് ഒരുപാട് ഒരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു.

0: സിംഗറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹം തന്നെ എങ്ങനെ അതിന്റെ മോഡുലേഷൻസും കാര്യങ്ങളും ഒക്കെ പാടിയൊക്കെ കേൾപ്പിച്ചിരുന്നു. അന്ന് തീർച്ചയായിട്ടും എനിക്ക് ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ അദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
1: അത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നേ?
0: എനിക്ക് തോന്നുന്നു അത് ഞാനൊരു 18 ആ ഒരു സമയത്ത്, 18-19 ആ ഒരു സമയത്താണ് കോളേജ് ജോയിൻ ചെയ്തിട്ട്. ആ ഒരു സമയത്താണ്.
1: ഓക്കേ. അപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിനോടൊക്കെ പറയാലോ, ഞാൻ സിനിമയ്ക്കകത്ത് പാട്ട് പാടിയായിരുന്നു എന്നൊക്കെ
0: പറയുന്നുണ്ടായിരുന്നു.
1: ബട്ടർഫ്ലൈ മൊമെന്റ് ആണല്ലോ പറയുമ്പോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ബ്രേക്ക് തന്ന പാട്ടായിരുന്നു ARM-ലെ കിളിയേ എന്ന് പറഞ്ഞ പാട്ട്. ആ ഒരു പാട്ടും ആ സിനിമ റിലീസായ സമയത്തും ഇൻസ്റ്റഗ്രാം കത്തിച്ചൊരു പാട്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ റീൽസ് ചെയ്യാറുണ്ട്, ട്രാൻസിഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പാട്ടിന്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു
0: ARM-ലെ പാട്ടുകളുടെ? സത്യം പറഞ്ഞ ഇത് ഫൈനല് പാടുന്നതിന് മുന്നേ ഈ കിളിയേ പാട്ടിന്റെയും അങ്ങുവാന കോണിലിന്റെ ട്രാക്ക് ഞാൻ തന്നെയാണ്. ഈ സിനിമ ഇറങ്ങുന്നതിന് ഒരു 2 വർഷം മുന്നേ ഇതിന്റെ ട്രാക്ക് ഞാൻ പാടിയിരുന്നു ദിപുചേട്ടന് വേണ്ടി. ദിപുചേട്ടനെ എനിക്ക് ചെന്നൈയിൽ നിന്ന് എന്റെ ഫ്രണ്ടാണ് കപിൽ, കപിലൻ സിംഗർ. അപ്പൊ കപിൽ ത്രൂ ആണ് ദിപുചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. സോ അദ്ദേഹത്തിന്റെ ഒരു തമിഴ് മൂവിയിലൊക്കെ ഞാൻ ഇതിന് മുന്നേ തന്നെ പാടിയിട്ടുണ്ടായിരുന്നു.
1: അതും
0: എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അതെ അതെ, തമിഴിൽ ഞാൻ പോകാതെ എന്ന് പറഞ്ഞ നദി എന്ന് പറഞ്ഞൊരു മൂവിയിൽ ദിപുചേട്ടന്റെ മ്യൂസിക്കിൽ പാടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് അത്. അപ്പൊ അങ്ങനെ ദിപുചേട്ടന്റെ ചില വർക്ക്സിന്റെ ട്രാക്കും സ്ക്രാച്ചസും ഒക്കെ ഞാൻ പാടിയിരുന്നു. അതിന്റെ കൂട്ടത്തിലാണ് ഇതും പാടുന്നത്. അപ്പൊ 2000 എനിക്ക് തന്നു ആ 24 ഒരു എനിക്കൊന്നൊരു ഓഗസ്റ്റ് ആ ഒരു സമയത്താണ് ഈ ഒരു പാട്ടിന്റെ ഫൈനൽ നമുക്ക് നോക്കിയാലോ എന്നല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. കാരണം ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ തന്നെ എനിക്ക് ഷുവർ ഷോട്ട് അറിയായിരുന്നു, അത്ര നല്ല മെലഡീസ് ആണ് ഇത്, എന്തായാലും ഹിറ്റ് ആവും എന്നുള്ള ഒരു സംഭവം കേൾക്കുമ്പോ തന്നെ ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ആൻഡ് അതിന്റെ 5 languages പാടാൻ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടായി,
1: ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോർഷൻ ഒന്ന് പാടാമോ?
0: ഓ ഷുവർ.
1: ഓക്കെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again, welcome back to Red Carpet with me, RJ Anamika. Ad 3 le avaru Sultan enna super duper paattukal paadiyittum adu pole thudarum cinema le pee mari thudangiya oru paadu manoharamayittulla paattukal namukku paadi sammanichittulla gaayika Anila Rajeev aanu innu Red Carpetil ente koode illathu. Nammal ippo thudarum cinema leku varayaanengil oru valiya break thannu oru paattaanu pee mari enna paattu. Aa oru നമ്മുടെ ലാലേട്ടന്റെ സീനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പാട്ട് കൂടിയായിരുന്നല്ലോ പേമാരി. എങ്ങനെയായിരുന്നു ഈ ഒരു പാട്ടിന്റെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ജേക്സ് ബിജോയ് സാർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ആദ്യമായിട്ടല്ലേ നമ്മുടെ ജേക്സ് ബിജോയ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്?
2: അതെ അതെ, ആദ്യത്തെ പാട്ടാണ്.
1: എങ്ങനെയായിരുന്നു ഈ ഒരു പാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്?
2: ഇൻഫാക്ട് സാറിനെ എനിക്ക് കുറച്ച് നാള് ചെന്നൈയിലുള്ളപ്പോ തൊട്ട് സാറും ആദ്യം ചെന്നൈയിലായിരുന്നു. അപ്പൊ തൊട്ട് ഞാനിങ്ങനെ ഡെമോസ് ഒക്കെ അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കിങ്ങനൊരു ബേസ് ടെക്സ്ചർ ഉണ്ടെന്നുള്ള ഒരു സംഭവം സാറിന് അത്ര അറിയില്ലായിരുന്നു. അപ്പൊ സാറിന്റെ മാനേജർ ഉണ്ട്, ആർട്ടിസ്റ്റ് മാനേജർ ഉണ്ട്, ഡോൺ വിൻസെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഡോൺ ചേട്ടനാണ് ഇങ്ങനെ എന്റെ എന്തോ ഒരു ബേസ് ടെക്സ്ചറിലുള്ള ഒരു കവർ കണ്ടിട്ട് ഇങ്ങനെ എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെയാണ് ഞാൻ പോയി ആദ്യം പേമാരിയാണ് അവിടെ ആദ്യം ട്രൈ ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ലാലേട്ടൻ ബാത്റൂമിൽ വീണ് കരയുന്ന ഒരു ഇമോഷണൽ ഒരു സീനുണ്ട്. അപ്പൊ അവിടെ ദൈവേ ദൈവേ എന്ന് പറഞ്ഞൊരു ബിറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടുമാണ് ഫസ്റ്റ് ഞാൻ പോയി ട്രൈ ചെയ്യുന്നത്. അപ്പോ എന്താ പറയാ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സാറും സാറിന്റെ ടീമും എല്ലാരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ കറക്റ്റ് ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാനായിട്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി. അതിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് മലയാളികൾ മാത്രമല്ല, എനിക്ക് ഇപ്പോഴും ഡി എമ്മില് നോർത്ത് ഇന്ത്യയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എല്ലാവരുടെയും ഒരു സ്നേഹം അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് റീൽസിലൊക്കെ വൈറലായിട്ട് പോകുമ്പോ സോ
1: ഹാപ്പി. കാണുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ ലെവലായിരുന്നു. ഗൂസ് ബംസ് ഒക്കെ വന്നിട്ടുള്ള ഒരു സീനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ വെച്ചിട്ട് ആ ഒരു പാട്ട് കേട്ട സമയത്ത് മനസ്സിലൂടെ പോയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ്?
2: അത് എന്താ പറയാ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ കുഞ്ഞിലേ തൊട്ടുള്ള ഒരു ലാലേട്ടൻ, വലിയൊരു ലാലേട്ടൻ ഫാനാണ്. എന്താ പറയാ, നമ്മുടെ പാട്ടിന് ലാലേട്ടൻ മുണ്ട് മടക്കി കുട്ടി അടിക്കുന്നത് കാണുമ്പോ അതിൽ പരം ഒരു ഫാൻകളിൽ എന്താ വേണ്ടത്?
1: ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നോ?
2: ലാലേട്ടനെ നേരിട്ട് തുടരുമ്പോ സക്സസ് സെലിബ്രേഷന് കണ്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ മുന്നിൽ പാടാനും പറ്റി, അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി.
1: ഭാഗ്യമുണ്ടായിരുന്നു.
2: അതെ അതെ.
1: ഇപ്പൊ നമ്മള് കിളിയെ പാട്ടാണെങ്കിലും നമ്മളിങ്ങനെ റീൽസിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പാട്ടുകൾ പാടിയിടാറുണ്ട്. ഇപ്പൊ ഇതിന്റെ വീഡിയോസ് ആണെങ്കിലും
2: കവേഴ്സും റീൽസും ഒക്കെ ഒരുപാട് വരാറുണ്ട്. എന്റെ ഫസ്റ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞത് കിളിയാണ് തീർച്ചയായിട്ടും. ഓൾവേസ് താങ്ക്ഫുൾ ടു ദിബു നൈൻ ആൻഡ് തോമസ് അതിന്റെ കമ്പോസർ.
1: ഓക്കെ. അതിനുശേഷം വന്ന മൂവിയാണ് ലോക. ലോകയിലെ ശോകമൂകം എന്ന സോങ് 5 languages പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ?
2: തമിഴ്, ഹിന്ദി, അങ്ങനെ കുറച്ച് ലാംഗ്വേജസിൽ പാടിയിട്ടുണ്ടായിരുന്നു.
1: അതൊന്ന് പാടാമോ, ഒന്ന് മിക്സ് ചെയ്ത് പാടാമോ ശോകമൂകം പാട്ട്?
2: അയ്യോ, ഞാൻ അതിന് പ്രിപ്പയർഡ് അല്ല. അതിന്റെ പല ലാംഗ്വേജസിന്റെ ഇതായോണ്ട് ഞാൻ വരി ഓർത്ത് വെച്ചിട്ടില്ല.
1: ഓക്കെ, എന്നാ ഏതെങ്കിലും ലാംഗ്വേജ് മതി.
2: ഞാൻ തമിഴ് നോക്കട്ടെ.
1: ഓക്കെ.

0: അങ്ങനെ പോകുന്നൊരു പാട്ടായിരുന്നു.
1: ഓക്കെ സൂപ്പർ. ഇപ്പൊ ലോക മൂവിയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ മോളിവുഡിന് വലിയൊരു പുതിയൊരു ഫേസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ലോക മൂവി. അതിനകത്ത് നമ്മുടെ ജേക്സ് ബിജോയ് സാറിന്റെ മ്യൂസിക്കും എല്ലാം കൂടെ വന്നപ്പോ അടിപൊളിയായിരുന്നു. ലോക മൂവിയിലേക്ക് നമ്മുടെ ജേക്സ് ബിജോയ് സാർ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു പാട്ടിന്റെ ഒരു പോർഷൻ പാടണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ലോകയിൽ ഞാൻ ഇതും പിന്നെ എനിക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളത് കാരണം ലോകയുടെ ഫസ്റ്റ് ടീസർ
1: പാടിയിട്ടുണ്ട്.
0: ആ ഒരു പോർഷൻ ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടിയത് ഒരു പോർഷൻ ആണ്. അപ്പോ സോ താങ്ക്ഫുൾ ടു ജേക്സ് സാർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. പിന്നെ അത് മാത്രമല്ല, അത് ആ സിനിമയിൽ കുറെ ബാക്കിംഗ് വോക്കൽസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ടീം അടിപൊളിയായിരുന്നു. ഫിലിം മൊത്തം നമ്മൾ അങ്ങനെ കുറെ പാടാനുള്ള ഒരു ടീം എഫർട്ട് ആയിരുന്നു അത്. അതെ, വേൾഡ് ഓഫ് ലോക്ക എന്നൊക്കെ പറഞ്ഞ ഒരു ടൈറ്റിൽ ട്രാക്ക് നമ്മൾ എല്ലാരും കൂടെ ഒരു പാടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു.
1: അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് ആണ്. ഒരുപാട് സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള, സൂപ്പർ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്ലേ ബാക്ക് സിംഗർ അനില രാജീവ് ആണ്. ഇപ്പൊ നമ്മള് തുടരും മൂവിയിലെ പേമാരി സോങ് എന്ന് പറയുമ്പോൾ അത് ഡിഫറെന്റ് മോഡുലേഷനിൽ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അതിനുശേഷം ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയിലെ ദുപ്പട്ട വാലി എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ഓഫ് പാട്ടാണ്. വളരെ ക്യൂട്ട് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. അപ്പോ ഇത് രണ്ടും എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഈ രണ്ട് പാട്ടുകളും പാടിയ ഒരാൾ തന്നെയാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരുന്നു. എങ്ങനെയായിരുന്നു അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്?
2: ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റിൻ ചേട്ടൻ, ഇങ്ങനെ ജസ്റ്റിൻ വർഗീസ് അദ്ദേഹത്തിനെ ഞാൻ കുറച്ച് നാളായിട്ട് അറിയാം. അപ്പൊ എനിക്ക് പറ്റിയൊരു സോങ് വന്നപ്പോ ജസ്റ്റിൻ ചേട്ടൻ കറക്റ്റ് ആയിട്ട് വിളിച്ചതാണ്. അപ്പൊ ആദ്യം ട്രൈ ചെയ്യാൻ തന്നെയാണ് വിളിച്ചത്, ജസ്റ്റ് നോക്കാന്നുള്ള രീതിയിലാണ്. അപ്പോ ശരിക്കും തുടരുമൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അത് റെക്കോർഡിങ് ചെയ്തിരുന്നു ഞാൻ. അപ്പോ ഇത് ജസ്റ്റ് സിറ്റുവേഷൻ കേട്ട് വളരെ കൂളായിട്ടുള്ള, ലൈറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണെന്ന് പറഞ്ഞ് ജസ്റ്റിൻ ചേട്ടൻ ഭയങ്കര കൂളാക്കി ഈസി ആക്കിയാണ് പാടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ പാട്ടിനെ പറ്റി ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു, എന്തായി ഇത് എന്നെ റീറ്റെയിൻ ചെയ്യുമെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഫിലിം ഇറങ്ങുന്നതിന്റെ ഒരാഴ്ച മുന്നേ ആണ് ജസ്റ്റിൻ ചേട്ടൻ വിളിച്ച് പറയുന്നത് ആ വേർഷൻ തന്നെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ. ആൻഡ് അതിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് അഗെയിൻ എല്ലാരും പറയാറുണ്ട്, അവരുടെയൊക്കെ ഒരു ഗോ ടു സോങ് ആണ്, ഭയങ്കര ഒരു കംഫർട്ട് സോങ് ആണ്, ഒത്തിരി എൻജോയ് ചെയ്യുന്നു എന്നൊക്കെ എല്ലാരും പറയുന്നത് കേൾക്കുമ്പോ ഒത്തിരി സന്തോഷമാണ്.
1: എന്റെയും പേഴ്സണൽ ഫേവറേറ്റ്, ഞാൻ സ്പോട്ടിഫൈയിൽ കേൾക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ എനിക്ക് വേണ്ടിട്ട് ആ ഒരു പാട്ട് എന്ന് പാടാവോ?
2: ഓ ഷുവർ.
1: ഓക്കെ.
3: ഞാനും നീയും രാവും അമ്പിളിയും

0: ദീപാവലി.
1: അയ്യോ താങ്ക് യു സോ മച്ച്, താങ്ക് യു, ഒരുപാട് ഇഷ്ടമായി, നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്.
0: താങ്ക് യു.
1: ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പല പാട്ടുകളും ഇൻസ്റ്റഗ്രാമിലൂടെ ട്രെൻഡിങ് ആയിട്ട് മാറാറുണ്ട്. അങ്ങനെ ഇൻസ്റ്റഗ്രാമിലൂടെ കേട്ടിട്ട് നമ്മൾ യൂട്യൂബിൽ പോയിട്ട് ആ ഒരു പാട്ടും നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊരു പാട്ട് ഹിറ്റ് ആവാനായിട്ട് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്നാണ് അനിലയ്ക്ക് തോന്നിയിട്ടുള്ളത്?
0: ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് ഈ പറഞ്ഞ പോലെ സോങ്സ് വൈറലാവുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ആൾക്കാർ കൂടുതലും റീൽസിലൂടെ അങ്ങനെയൊക്കെയാണല്ലോ, ഇപ്പൊ നമ്മള് പാട്ടിന്റെ ഒരു ഹുക്ക് പോർഷൻ ആണ് എപ്പോഴും ഇപ്പൊ മെയിൻ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. അത് നമ്മള് ആ പാട്ട് ഫുള്ളായിട്ട് പോയി കേൾക്കുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന് എനിക്കും ഫീൽ ചെയ്യാറുണ്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again, welcome back to Red Carpet with me, RJ Anamika. Ad 3 ile Aur Sultan enna super duper paattukal paadiyittum adu pole thudaram cinema ile pey mari thudangiya oru paadu manoharamayittulla paattukal namukku paadi sammanichittulla gayika Anila Rajeev aanu innu Red Carpet il ente koode illathu. Nammal ippo Ad 3 cinema ilekku varayanengil ee cinema release aaya samayathe ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ള ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ടാണ് സുൽത്താൻ. പല ആൾക്കാരുടെയും ലൂപ്പിലൂടെ കറങ്ങുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ ട്രാക്കാണ് നമ്മുടെ ഷാൻ റഹ്മാൻ സർ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു പാട്ടിലേക്കുള്ള എൻട്രി?
2: ഷാനിക്കായിട്ട് ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷാനിക്കയുടെ കരം എന്ന് പറഞ്ഞ ഫിലിമില് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഷാനിക്ക പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പോലെ ഒരു അടിപൊളി ഒരു ഡാൻസ് നമ്പർ ഉണ്ട്, അപ്പൊ അതിന്റെ ഷൂട്ടൊക്കെ വേഗം തുടങ്ങാൻ പോവാണ്, ഓൾറെഡി അതിന്റെ ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞ് നമുക്ക് വേഗം ഒരു ട്രാക്ക് റെക്കോർഡ് ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ് സുൽത്താൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക് എന്നുള്ള രീതിയിലാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ അത് അപ്പൊ തന്നെ ചെറുപടയെന്ന് നമ്മള് പാടുണ്ടായി, അത് വളരെ എനർജറ്റിക് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ മാക്സിമം ട്രൈ ചെയ്ത് പാടി. ആൻഡ് പിന്നെ പിന്നീട് ഞാൻ അറിയുന്നത് ഈ ഫിലിം ഇത് പാട്ടിറങ്ങുന്നതിന്റെ ഒരു രണ്ടു ദിവസം മുന്നെയാണ് ഷാനിക്ക് വിളിച്ചിട്ട് അതെ നമ്മൾ അന്ന് പാടിയത് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹാപ്പി ആയി. അപ്പൊ എനിക്കറിയില്ല പാടുന്ന സമയത്ത് ഇതിന്റെ ഒരു ഇത്രയും ഒരു ലാർജ് സ്കെയിലാണ് ഇതിന്റെ ഷൂട്ട്, എങ്ങനെയാണ് ആരാണ് അഭിനയിക്കുന്നത് ഒന്നും എനിക്കറിയില്ല.
1: അപ്പൊ
2: പിന്നീടാണ് വേദിക മാം എന്താ പറയാ തകർത്ത് അതെ അതെ തകർത്ത് ആടിയിട്ടുണ്ട്. ആൻഡ് പാടുന്ന സമയത്താണെങ്കിലും സോങ്ങിന്റെ ഫുൾ ഒരു സ്ട്രക്ചർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അത് കഴിഞ്ഞിട്ട് സോങ് ഓഡിയോ വൈസ് ആണെങ്കിലും ഷാനിക്കയുടെ പ്രൊഡക്ഷനൊക്കെ ഒരുപാട് റിച്ച് ആക്കിയിട്ടുണ്ട് ആ സോങ്ങിനെ. സോ ഹാപ്പി.
1: ഇപ്പൊ സുൽത്താന്റെ റെക്കോർഡിംഗ് സമയത്ത് ഒരുപാട് ടേക്ക് പോയിട്ടുള്ള ഏതെങ്കിലും ഒരു പോർഷൻ ഉണ്ടോ?
2: അങ്ങനെ നോർമൽ ഇത് തന്നെയായിരുന്നു, മാക്സിമം എനർജി കൊടുത്ത് പാടുക എന്നുള്ളൊരു സംഭവമായിരുന്നു കൂടുതൽ.
1: ഓക്കെ, അതൊന്ന് പാടാമോ? ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
2: ഷുവർ.

0: தீரன் சுல்தான் மைசூரின் மன்சூராய் வாழன ராஜன், அஹுசூரின் கண்ணாவன் வேறொரு வீரன், மேரே சுல்தான் ஷேர்ஹே சுல்தான் தாரம் சுல்தான் தீரன் சுல்தான். இசக்கு வல்லா இசக்கு வல்லா இசக்கு வல்லா இசக்கு வல்லா இசக்கு வல்லா இசக்கு வல்லா இசக்கு வல்லா இசக்கு வல்லா.
1: അടിപൊളി, കേൾക്കുമ്പോ തന്നെ നമ്മള് ചാർജ് ആവുന്നു.
2: ഇപ്പൊ
1: എങ്ങനെയായിരുന്നു മ്യൂസിക് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ചെറുപ്പം മുതലേ പാട്ട് പാടുമായിരുന്നോ?
2: വീട്ടിൽ എന്റെ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ പാടുന്നത്, പക്ഷെ അമ്മക്ക് അങ്ങനെ ഒരു ഫോർമൽ ആയിട്ടുള്ള ട്രെയിനിങ്ങോ അങ്ങനെ ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷെ എന്റെ പാടാനുള്ള കഴിവൊക്കെ കണ്ടുപിടിക്കുന്നതും ഇങ്ങനെ ലൈറ്റ് മ്യൂസിക് അങ്ങനെയൊക്കെ പഠിപ്പിച്ചു തരുന്നതൊക്കെ കൂടുതലും അമ്മയായിരുന്നു.
1: ഉള്ളിലെ കലാകാരിയെ കണ്ടെത്തിയത് അമ്മയാണല്ലേ?
2: അതെ അതെ അതെ. അത് കഴിഞ്ഞിട്ടാണ് എന്താ പറയാ, എന്റെ ഫ്രണ്ട് ഇങ്ങനെ പാട്ടൊക്കെ പഠിക്കുന്നതാണ് എനിക്കും ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി. അപ്പൊ എന്റെ പേരൻസ് തീർച്ചയായിട്ടും എന്നെ പാട്ട് പഠിപ്പിക്കാനായിട്ട് അങ്ങനെ തുടങ്ങി. എന്റെ ആദ്യത്തെ ഗുരുനാഥൻ ആലപ്പുഴയിലെ എന്റെ നാട്ടിൽ തന്നെയുള്ള എന്റെ വിധു എന്ന് പറഞ്ഞിട്ട് വിധു മാഷാണ് ആദ്യത്തെ ഗുരു. അപ്പൊ അങ്ങനെ ഞാൻ പാട്ടൊക്കെ പഠിച്ചു. എന്താ യൂത്ത് ഫെസ്റ്റിവൽസ് കോമ്പറ്റീഷൻസ് അങ്ങനെയൊക്കെ പങ്കെടുക്കുമായിരുന്നു. ഞാൻ ഈവൻ ജോലി ചെയ്യുമ്പോ പോലും ഇൻഫോസിസിൽ നിന്നൊക്കെ എനിക്ക് മാനേജേഴ്സ് ഒക്കെ ലീവ് ഒക്കെ തന്നിട്ട് ഞാൻ അമൃതയുടെ സൂപ്പർ സ്റ്റാറിലൊക്കെ പങ്കെടുത്ത ഫൈനലിസ്റ്റ് ഒക്കെ
1: ആയിട്ടുണ്ട്. അതെ
2: അതെ അതെ. എപ്പോഴും പാട്ട് ഓൾവേസ് എന്താ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു പ്രൊഫഷൻ ആക്കി എടുക്കണം എന്നുള്ളൊരു ഉൾവിളി പിന്നീടാണ് വന്നതെന്ന് മാത്രം.
1: ചെറുപ്പം മുതൽ ആക്റ്റീവ് ആയിരുന്നു? ഇൻട്രോവേർട്ട് ആയിരുന്നു എക്സ്ട്രോവേർട്ട് ആയിരുന്നു?
2: കൂടുതൽ ടുവേർഡ്സ് ഒരു ആംബിവേർട്ട് എന്ന് വേണം പറയാൻ.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് ആണ്. ഒരുപാട് സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള, സൂപ്പർ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്ലേ ബാക്ക് സിംഗർ അനില രാജീവ് ആണ്. ഇപ്പൊ ലൈഫില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അമ്മയായിരിക്കും.
2: തീർച്ചയായിട്ടും അമ്മയുണ്ട്, അങ്ങനെ ഒരാളെ പറയാൻ പറ്റത്തില്ല. എന്റെ ഹസ്ബൻഡ് തീർച്ചയായിട്ടും ഈ ജോബ് വിട്ടിട്ട് പാട്ട് ട്രൈ ചെയ്തൂടെ എന്ന് എനിക്കൊരു കോൺഫിഡൻസ് തന്നത് തീർച്ചയായിട്ടും എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. അങ്ങനെയുണ്ട്. പിന്നെ എന്റെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കള് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ
1: അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ.
2: അതെ അതെ അതെ.
1: ഏറ്റവും വലിയ ക്രിട്ടിക്കാരാണ് അനിലയുടെ ലൈഫിൽ?
2: അങ്ങനെ ചോദിച്ചാൽ അമ്മ എപ്പോഴും പറയാറുണ്ട്, അമ്മയ്ക്ക് തോന്നുന്ന കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട്. പിന്നെ എന്റെ അടുത്ത സുഹൃത്തുണ്ട് വിഷ്ണു, അനിൽ വിഷ്ണു ആണ് എന്റെ ട്രാക്സിന്റെ ഒക്കെ മ്യൂസിക് പ്രൊഡക്ഷനും കാര്യങ്ങളും കവേഴ്സ് ഒക്കെ ചെയ്യുന്നതൊക്കെ മോസ്റ്റ്ലി വിഷ്ണു ആണ്. അപ്പൊ വിഷ്ണു ഇങ്ങനെ എനിക്ക് പറ്റിയ ജോണർ, ഞാൻ ഒരുപാട് കവേഴ്സ് ഒക്കെ ചെയ്യുമായിരുന്നു, അപ്പോ എനിക്ക് പറ്റിയ ജോണേഴ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗൈഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ ഈ ഒരു ജേണിയിൽ. വിഷ്ണു എന്റെ ഒരു ക്രിട്ടിക്കാണ്.
1: ക്രിട്ടിക്കാണ്. നമ്മളിപ്പോ ഒരു കരിയർ ജേർണി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പോ ഈ ഒരു മൊമെന്റിൽ എത്തിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു ആള് തന്നെയാണ് അനില.
2: തീർച്ചയായിട്ടും.
1: ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോ എന്താണ് തോന്നുന്നത്?
2: തീർച്ചയായിട്ടും അന്നത്തെ ഒരു ഫേസ് ചെയ്യുന്ന ഒരു ടഫ് ഫേസ് ചെയ്യുന്ന ഇവിടെ എത്തിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും എന്നെ ഈ ഒരു പാതയിൽ ഈ ഒരു പാത്തിൽ ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയും ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ആ ഒരു ഇപ്പൊ നമ്മൾ ഒരു ജോബ് ഫുൾ ടൈം ജോബ് വിട്ടിട്ട് മ്യൂസിക് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ റിജക്ഷൻസ് കാര്യങ്ങള്, നമ്മൾക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സെൽഫ് ഡൗട്ട് വരും, ചിലപ്പോ ഡിപ്രഷനിലേക്ക് പോവും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു പക്ഷെ നമ്മള് എന്താ കൺസിസ്റ്റൻസി എന്നുള്ളൊരു കാര്യത്തിലാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ
1: ശ്രമിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഈ വിഷമം വന്നിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഏത് ടൈപ്പ് ഓഫ് പാട്ടുകൾ കേൾക്കാനായിട്ടായിരിക്കും ഇഷ്ടം?
2: ഭയങ്കര വിഷമമൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞ പാട്ടുകൾ അധികം കേൾക്കാറ് തന്നെ ഇല്ല എന്ന് പറയാം. എന്നാലും ചിലപ്പോ വിഷമം വരുവാണെങ്കിൽ വിഷമമുള്ള പാട്ടുകൾ തന്നെ കേൾക്കാനാണ് ഇഷ്ടം.
1: അയ്യോ, അപ്പൊ വിഷമം കൂടത്തില്ലേ?
2: വിഷമിച്ച് തീർക്കട്ടെ എന്ന്
1: വിചാരിക്കും. ഇപ്പൊ പാട്ട് പാടിയതിൽ വെച്ച് ഏറ്റവും റീടേക്സ് വന്നിട്ടുള്ള ഒരു പാട്ട് ഏതെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഒറ്റ ടേക്കിൽ തന്നെ സെറ്റാക്കുന്ന പാട്ടുകളാണോ പാടിയിട്ടുള്ളത്?
2: ഇല്ല, എല്ലാ പാട്ടും അതിന്റേതായിട്ടുള്ള മാക്സിമം പെർഫെക്ഷന് വേണ്ടി ഒരുപാട് ശ്രമിച്ച് അതിനെ എത്രയും ഭംഗിയാക്കാം അത്രയും കൂടുതൽ ചെയ്തിട്ട് തന്നെയാണ് എടുക്കാറുള്ളത്.
1: അപ്പൊ
2: അങ്ങനെ വൺ ടേക്ക് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല.
1: യെസ്, അങ്ങനെ പ്ലേ ബാക്ക് സിംഗർ ആയിട്ടുള്ള അനില രാജീവ് ആണ് എന്റെ കൂടെ റെഡ് കാർപ്പറ്റിൽ പാട്ട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് അധികം പാട്ട് വിശേഷങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. അപ്പോ അതിന് മുമ്പായിട്ടൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ് റെഡ് കാർപ്പറ്റിൽ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again, welcome back to Red Carpet with me, RJ Anamika. R3-ലെ ഒരു സുൽത്താൻ എന്ന സൂപ്പർ ഡ്യൂപ്പർ പാട്ടുകൾ പാടിയിട്ടും അതുപോലെ തുടരും സിനിമയിലെ പേമാരി തുടങ്ങിയ ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് പാടി സമ്മാനിച്ചിട്ടുള്ള ഗായിക അനില രാജീവ് ആണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ഉള്ളത്. ഇപ്പൊ നമ്മളിപ്പോ കുറേയധികം സൂപ്പർ ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈ പാട്ടുകൾ കേട്ടിട്ട് ഫാൻ മൊമെന്റ് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സന്തോഷം നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ?
2: തുടരും കണ്ടിട്ട് എന്നെ ഒരു ദിവസം പ്രകാശ് വർമ്മ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ തുടരും സാറ് ആക്ച്വലി ഫസ്റ്റ് ആയിട്ട് സാറ് തിയേറ്ററിൽ കാണുമ്പോൾ അതിന്റെ ഫാൻസ് ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആദ്യം കാണുന്നത്. പിന്നീട് സാറ് മുംബൈ പോയിട്ട് സാറ് രണ്ടാമത് ഇരുത്തി കേൾക്കുമ്പോഴാണ് തുടരുംന്റെ ത്രൂ ഔട്ട് മൂവിയിൽ എന്റെ വോയിസ് ഒരു മെറ്റഫർ വോയിസ് പോലെ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാടിന്റെ ശബ്ദം പോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബിറ്റ്സ് വരുന്നുണ്ട്. അപ്പോ പേമാരിയും ഇതൊക്കെ അല്ലാണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവമൊക്കെ സാറ് നോട്ടീസ് ചെയ്തിട്ട് സാറ് എന്റെ വോയിസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒത്തിരി യുണീക് ആയിട്ടുള്ള വോയിസ് ആണെന്നൊക്കെ പറഞ്ഞു സാർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. ഒരു ദിവസം വിളിച്ചിരുന്നു സാറിന്റെ വർക്ക് എക്സ്പീരിയൻസും സാർ എങ്ങനെയാണ് ആപ്സിൽ വോയിസുകൾ ചൂസ് ചെയ്യുന്നതെന്നും അങ്ങനെ ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ടായി. സോ ഹാപ്പി അബൌട്ട് ഇറ്റ്.
1: ഒത്തിരി സന്തോഷമുണ്ട്.
2: അതെ അതെ.
1: ഇപ്പൊ ലൈവ് കൺസേർട്ടുകളൊക്കെ ചെയ്യാറുണ്ടല്ലോ.
2: ആ ചെയ്യാറുണ്ട്.
1: അത് ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നതാണോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല? രണ്ടിനും രണ്ടിന്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏത് ചെയ്യാനായിട്ടാണ്?
2: ഇത് രണ്ടും എനിക്ക് തോന്നുന്നു രണ്ട് നമ്മളിലെ രണ്ട് പേഴ്സണാലിറ്റീസിനെയാണ് അത് ഉണർത്തുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് സ്റ്റുഡിയോയിൽ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് നമ്മള് ആ ഒരു എന്താ പറയാ നമ്മൾ ആ ഒരു പാട്ട് കേട്ട് അതിന്റെ ഒരു ഫീൽ ഉൾക്കൊണ്ട് നമുക്ക് എന്താ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോസസ്സാണ്. സെയിം ടൈം നമ്മള് നമ്മളുടെ പാട്ടുകള് തീർച്ചയായിട്ടും സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ആളുകള് അത് ഓഡിയൻസ് അത് ഏറ്റ് പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വേറെ പേഴ്സണാലിറ്റി ആയി മാറും.
1: നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ആ ടെൻഷൻ ഒക്കെ അങ്ങ് നമ്മൾ മറക്കും എന്നുള്ളതാണ്
2: തീർച്ചയായിട്ടും. ആ ഒരു എനർജി എക്സ്ചേഞ്ച് ആണ് സ്റ്റേജിൽ നടക്കുന്നത്
1: തീർച്ചയായിട്ടും. ഇപ്പോ അടുത്തത് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് എനിക്ക് അനിലയുടെ മുടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല കേളി ഹെയർസ് ആണ്. എന്റെ മുടി നോക്കുകയാണെങ്കിൽ എന്റെ ആക്ച്വലി ചുരുണ്ട മുടിയാണ്, പക്ഷെ എക്സാക്ട് ചുരുണ്ട മുടിയല്ല, കുറച്ച് ചകിരിനാര് പോലെ ഇരിക്കുന്ന ഒരു മുടിയാണ്. അപ്പോ എങ്ങനെയാണ് ഈ ഒരു ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്? എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ആണോ?
2: ഇല്ല, മുടി ചുരുണ്ടിട്ട് തന്നെയാണ്, അങ്ങനെ ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെന്റ് ചെയ്ത് അങ്ങനെ ആക്കി എടുത്തൊന്നുമല്ല. പക്ഷെ ചുരുണ്ട മുടി എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടെ നോക്കിയൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല.
1: ഓക്കെ. ഇപ്പൊ ഒരുപാട് കവർ സോങ്സ് പാടിയിട്ടുണ്ടല്ലോ.
2: യെസ്.
1: ഇപ്പൊ കവർ സോങ്സ് പാടിയതിൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും?
2: പൊതുവെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് പാടിയ സോങ്സ് ആണ് എല്ലാം. കാരണം ഒരു എന്താ ഇപ്പൊ ട്രെൻഡ് നോക്കിയിട്ട് അല്ല ഞാൻ കവേഴ്സ് കൂടുതലും സെലക്ട് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ആ പാട്ടിന് എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിലാണ് കൂടുതലും ഞാൻ പാടാറ്. എനിക്ക് ചേർന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാടെണ്ണം വരും. ഏതോ ജന്മകൽപ്പനയിൽ ഞാൻ ജോൺസൺ മാസ്റ്ററുടെ വാണിയമ്മ പാടിയ പാട്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ അത് ഞാൻ ചോദിച്ചത്.
1: അതൊന്ന് പാടാമോ?
2: ഷുവർ.

0: അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് ആണ്. ഒരുപാട് സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള, സൂപ്പർ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്ലേ ബാക്ക് സിംഗർ അനില രാജീവ് ആണ്. ഇപ്പോ ടൈം ട്രാവൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ ഏത് ലെജൻഡറി മ്യൂസിക് ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ടായിരിക്കും ആഗ്രഹം? എന്നാലും ഒരു ആളുടെ പേര്,
1: എനിക്ക് ബാബുരാജ് മാസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്.
0: ഓക്കെ,
1: പിന്നെ ജോൺസൺ മാസ്റ്റർ, അങ്ങനെ പറയുവാണ്. രവീന്ദ്രൻ മാസ്റ്റർ ഒരുപാട് നീണ്ടുപോകും.
0: എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ, ഇനി വരുന്ന പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്?
1: ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസ് ആയിരിക്കുന്നത് മധുവിധു ആണ്.
0: ഓക്കെ,
1: മധുവിധുല് ഹിഷാം കേടെ ഒരു സോങ് പാടിയിട്ടുണ്ടായിരുന്നു. ഹിഷാം കേടെ കൂടെ തന്നെ ഒരു ഡ്യുവറ്റ് ആയിരുന്നു.
0: പിന്നെ
1: അതെ അതെ, അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിലീസ്. ഇനിയുള്ള പ്രൊജക്ട്സ് ഒക്കെ എനിക്ക് തോന്നുന്നത് ഫിലിം ഇറങ്ങുമ്പോഴേ നമുക്ക് കൺഫേം ആയിട്ട്
0: പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ?
1: ഈശ്വര, വളരെ വീക്കാണ്, നോക്കാം.
0: ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കിളിയെ ഓർ സുൽത്താൻ?
1: വെരി ടഫ്, രണ്ടും എന്റെ രണ്ട് കണ്ണു പോലാണ്.
0: എന്നാലും ഒരു പഠിക്ക് കുറച്ചുകൂടെ ഒരു 1% കൂടുതലുള്ള പാട്ട് ഏതായിരിക്കും?
1: എനിക്ക് ഫസ്റ്റ് എന്റെ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് കിളിയാണ്. സോ ഒരു പൊടിക്ക്.
0: ഓക്കെ, ഒരു പൊടിക്ക് കിളിയെ അല്ലേ? ഓക്കെ, ഒരിക്കൽ കൊളാബറേറ്റ് ചെയ്യണം എന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആരാണ്?
1: നമ്മുടെയൊക്കെ, എനിക്ക് തോന്നുന്നു ഏതൊരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലും നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ബ്യൂട്ടിഫുൾ ആക്കിയ ഒരാളാണ് എ ആർ
0: റഹ്മാൻ.
1: വളരെ വലിയൊരു ഫാനാണ്, എന്റെ ഡ്രീം.
0: അപ്പോ എ ആർ റഹ്മാൻ സാറിന്റെ ഒരു പാട്ടാകട്ടെ ഇനി അടുത്തത്.
1: യാ ഷുവർ.
0: ഓക്കെ.

0: അയ്യോ, ഈ പാട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. മെയ് മാധവ് എന്ന സിനിമയിലെ ഒരു അതിമനോഹരമായിട്ടുള്ള പാട്ടാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മളിങ്ങനെ പറയത്തില്ലേ, വൈദ്യൻ കൽപ്പിച്ചതും ബാല രോഗിച്ചതും ബാല എന്നൊക്കെ
1: പറയുന്നത്.
0: ഓക്കെ, ഭയങ്കര രസമാണ്. നമുക്ക് പ്രത്യേകിച്ച് രാവിലെ ഒക്കെ കേൾക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ്. ഒരു അതിന്റെ ട്യൂണ് മ്യൂസിക് ഒക്കെ അതിമനോഹരമായിട്ടാണ് AR റഹ്മാൻ സാർ അത് കമ്പോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം.
1: Yes.

0: ഫോൺ
1: കേൾക്കാൻ കുതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദീൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ഉള്ളത് പ്ലേ ബാക്ക് സിംഗർ ആയിട്ടുള്ള അനില രാജീവ് ആണ്. അപ്പൊ അനിലയോട് ഒരു കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാനായിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മെലഡി ഓർ മാസ്?
2: ഞാൻ രണ്ടും പാടും. ഞാൻ എന്താ എന്നെ പറയുന്നതന്നെ വാസത്തേലാണ്. എന്നാലും ചിലപ്പോ ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് മെലഡീസ് ആണ്.
1: മെലഡീസ് ആയിരിക്കും. ഓക്കെ, മൈക്ക് ഓൺ സ്റ്റേജ് ഓർ മൈക്ക് ഇൻ സ്റ്റുഡിയോ?
2: നിർബന്ധമായിട്ടും മൈക്ക് ഓൺ സ്റ്റുഡിയോ ആയിരിക്കും.
1: സ്റ്റുഡിയോ ആയിരിക്കും. ഓക്കെ, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കോംപ്ലിമെന്റ് അല്ലെങ്കിൽ മെസ്സേജ് തന്ന ഒരു ആർട്ടിസ്റ്റ് ആരാണ്?
2: അതിപ്പോ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രകാശ് വർമ്മ സാറിന്റെ ഒരു കോള് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല.
1: ഓക്കെ, രാവിലെ പാടുന്നതാണോ അല്ലെങ്കിൽ അർദ്ധരാത്രിയിലെ റെക്കോർഡിംഗ് ആണോ കൂടുതൽ ഇഷ്ടം? ഏത് ചൂസ് ചെയ്യും?
2: കൂടുതലും മോർണിംഗ് പേഴ്സൺ ആണ്.
1: ഓക്കെ, മോർണിംഗിൽ പാടാനായിട്ടാണോ ഇഷ്ടം?
2: റെക്കോർഡിംഗ്സ് എപ്പോഴും അർദ്ധരാത്രിയിലൊക്കെ വരാറുണ്ട്, പക്ഷെ എനിക്ക് പ്രാക്ടീസ് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് കൂടുതലും രാവിലെ വാമപ്പ് എനിക്ക് ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടാണ്, ബോയ്സിന് രാവിലെ എണീക്കുന്ന സമയത്ത് അവരുടെ വോയിസ് കേൾക്കാനായിട്ട് ഭയങ്കര രസമാണ്. ഇപ്പൊ ഗേൾസിന്റെ കാര്യം എനിക്കറിയില്ല, ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് എന്റെ വോയിസ് അത്ര ഓപ്പണപ്പ് ആയിട്ട് വരാറില്ല. അപ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പാടാനായിട്ടുള്ള ഒരു ടൈം എപ്പോഴാണ്? രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ പാട്ട് പാടാനായിട്ടുള്ള ഒരു നല്ലൊരു ബെസ്റ്റ് വോയിസ് കിട്ടുന്നത് ഏത് ടൈമിലാണ്?
2: എനിക്ക് തോന്നുന്നു രാവിലെ, അതായത് ഇപ്പൊ അതിരാവിലെ നമ്മൾ എണീക്കുമ്പോ സാധാരണ എല്ലാം മനുഷ്യരെയും പോലെ തന്നെ നമ്മൾ ഒച്ച അടഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ആസ് എ സിംഗർ നമ്മൾ അതിനെയൊന്ന് വാം അപ്പ് ചെയ്ത് അതിലൊരു പാടാനുള്ള ഒരു കണ്ടീഷനിലാക്കേണ്ട ഒരു പരിപാടിയുണ്ട്. അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. റെഗുലർ ആയിട്ട് വാം അപ്പ് ചെയ്തിട്ടേ പാടാൻ തുടങ്ങാറുള്ളൂ എന്നുള്ള ഒരു കാര്യം ട്രൈ ചെയ്യാറുണ്ട്. ഒരു ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മളുടെ വോയിസ് എനിക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട്
1: ഓപ്പൺ ആയിട്ട് വരാറുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. മലയാളത്തിലെ ഡുവറ്റ് പാടാനായിട്ട് ഏറ്റവും ആഗ്രഹമുള്ള ഒരു മെയിൽ സിംഗർ ആരാണ്? ഒത്തിരി കൺഫ്യൂഷൻ ഒന്നും ഇല്ല, ഒരാളുടെ പേര് പറ.
2: അത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതൊരു ആർട്ടിസ്റ്റിനും നമുക്ക് ഒന്നൊന്ന് ചൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഒരു ലെജൻഡിന്റെ പേര് പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ദാസേട്ടൻ.
1: ദാസേട്ടൻ, അതെ
2: അതെ,
1: പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരാളാണ്, ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരാള് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അനില രാജീവിനെ ഒറ്റ വാക്കിൽ ഡിഫൈൻ ചെയ്താൽ? പാവാണോ കുശുംബിയാണോ?
2: ഐ തിങ്ക് നമ്മുടെ പേഴ്സണാലിറ്റി ആണോ ഉദ്ദേശിക്കുന്നത്, മ്യൂസിക്കലി ആണോ?
1: അല്ല, ഒറ്റ വാക്കിൽ പെട്ടെന്ന് അനില രാജീവ് എന്ന് പറയുമ്പോ പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും?
2: ജെനുവിൻ.
1: ജെനുവിൻ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ രണ്ടു മൂന്ന് ഗെയിംസ് കളിക്കാനായിട്ട് പോവാണ്. ഓക്കെ ഓക്കെ, നമ്മുടെ ഗെയിമിന്റെ, അതെ അതെ, ഞാൻ വെറുതെ വിടത്തില്ല. ഓക്കെ, നമ്മുടെ ഗെയിമിന്റെ പേര് സ്വിഷ് ദ വൈബ്. അതായത് ഞാൻ കുറച്ച് സിറ്റുവേഷൻ പറയും, ഒരു സിറ്റുവേഷൻ പറയും, അതിന് തീരെ മാച്ച് ആവാത്ത വേറൊരു മൂഡിലുള്ള പാട്ട് പറയണം. ഓക്കെ,
2: പാട്ട് പറയണം. ഓക്കെ,
1: ഭയങ്കര ട്രാഫിക്കിൽ പെട്ട് ഇങ്ങനെ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് പാടാൻ പറ്റിയൊരു പാട്ട് ഏതായിരിക്കും? തീരെ മാച്ചല്ലാത്തൊരു പാട്ട് പാടണേ.
2: ദേഷ്യം വരുന്ന സമയത്ത് പാടുന്ന പാട്ട്,
1: അതായത് നമ്മൾ ഭയങ്കര ട്രാഫിക്കിൽ പെട്ടിരിക്കുക, നമുക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകണം, പക്ഷെ നമുക്ക് ട്രാഫിക്കിൽ നമ്മളിങ്ങനെ പെട്ട് കുടുങ്ങി കിടക്കുക, അപ്പൊ പാടുന്ന ഒരു ഒരു മാച്ചും അല്ലാത്തൊരു പാട്ട്.
2: ഓക്കെ,
3: കുഞ്ചും മൈനക്കളേ, കുഞ്ചും മൈനക്കളേ, എൻ കുരൽ കേട്ട് ഒന്ന് കൂടുങ്ങൾ.
1: ഇതായിരിക്കും ട്രാഫിക്കിൽ പോയി കഴിഞ്ഞാൽ തീരെ മാച്ച് ആവാത്തൊരു പാട്ട് പാടുന്നത് അല്ലേ? ഓക്കെ, നമ്മുടെ അടുത്ത ഗെയിമിന്റെ പേരാണ് സിറ്റുവേഷൻ സിംഗിൾസ്.
2: സിറ്റുവേഷൻ
1: സിംഗിൾസ്, അതായത് ഞാനൊരു ഡെയിലി ലൈഫ് സിറ്റുവേഷൻ പറയും, അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടിന്റെ രണ്ട് വരി അനില സ്പോട്ടിൽ പാടണം. ഓക്കെ, സിറ്റുവേഷൻ ഇതാണ്, ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഓർഡർ ചെയ്യാണ്, ഫോർ എക്സാമ്പിൾ ബിരിയാണി ഓർഡർ ചെയ്തു എന്ന് വിചാരിക്കുക, അത് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയി, അപ്പൊ അത് വരുന്ന സമയത്ത് ഡെലിവറി ബോയ്ക്ക് പാടിക്കൊടുക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും?
3: താമസമെന്തെ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ.
1: ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്ത പാട്ട് ഇതല്ലായിരുന്നു. കാത്തിരുന്ന് കാത്തിരുന്ന് ആ ഒരു പാട്ടായിരുന്നു. ഓക്കെ, അടുത്ത് ചോദിക്കട്ടെ. കുറെ നാളായിട്ട് ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയറ്റ് എല്ലാം കഴിഞ്ഞ് നോർമൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് മുന്നിലേക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് വെക്കുമ്പോ ഉള്ള ആ ടൈമിൽ തോന്നുന്ന ഒരു പാട്ട് ഏതായിരിക്കും?
3: അയലാ പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്.
1: ഓക്കെ,
2: വേറെ ഏത് പാടാണ്? നമ്മൾ ആലപ്പുഴയാണ്, നമ്മൾ ഫിഷ്
1: പിന്നല്ല ഇത് വിട്ടൊരു വേറൊരു പാട്ടില്ല അല്ലേ. ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്ക് അക്കൗണ്ടില് സാലറി ക്രെഡിറ്റ് ആയി എന്ന മെസ്സേജ് വരുമ്പോ തോന്നുന്നൊരു പാട്ട്.
2: മനസ്സിൽ വരുന്നൊരു പാട്ട്, ഓ അല്ല പിസ്താസുമാക്കിറന്നുള്ള പാട്ടല്ലായിരിക്കും, അടിച്ചു പൊളിക്കാൻ നല്ല വൈബായിരിക്കും,
1: അടിച്ചു പൊളിക്കാന്നുള്ള പാട്ടായിരിക്കും. ഓക്കെ അപ്പോ അനില, നമ്മുടെ ഈ ഒരു റെഡ് കാർപ്പറ്റ് ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സമയം പോയതേ അറിഞ്ഞില്ല, നല്ല രസമായിരുന്നു അനിലയോട് സംസാരിച്ചിരിക്കാനായിട്ട്. അപ്പോ എല്ലാവിധ ആശംസകളും നേരുകയാണ്, ഇനിയും ഒരുപാട് മനോഹരമായിട്ടുള്ള സിനിമയിൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ, നല്ല നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ ഇനിയും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
2: താങ്ക് യു സോ മച്ച് അനാമിക, റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ ഒരു ഗസ്റ്റ് ആയിട്ട് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ചാറ്റിംഗ് വിത്ത് യു. താങ്ക് യു സോ മച്ച്. എല്ലാ ലിസണേഴ്സിനും എന്റെ ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. പാട്ടുകളെല്ലാം കേൾക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.

0: Let's go! You already know!
1: Meri aashiqui
2: 2013

ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിൻ്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിൻ്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടാക്ടർ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.